റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചിൻ NDFM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ അവസാനത്തെ കോൺക്രീറ്റ് ഗർഡറും ഉയർത്തി. 2566-ാമത്തെ ഗർഡറാണ് കഴിഞ്ഞ 6-ാം തീയതി അരൂരിൽ സ്ഥാപിച്ചത്. 1-ാം റീച്ചിൽ അരൂർ ശ്രീനാരായണ നഗറിന് സമീപമുള്ള 25-26 തൂണുകൾക്കിടയിൽ ആ ദിവസം വൈകിട്ടോടെയാണ് ഗർഡർ മുകളിൽ കയറ്റുന്ന ജോലി പൂർത്തിയാക്കിയത്. തുറവൂർ ആലക്കപ്പറമ്പിൽ നിന്ന് അവസാന ഗർഡറുമായി അലങ്കരിച്ച പുള്ളർ ലോറി അരൂർ ശ്രീനാരായണ നഗറിലേക്ക് കരാർ കമ്പനി ജീവനക്കാരുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നു. 250 ടൺ ശേഷിയുള്ള 2 ക്രെയിൻ ഉപയോഗിച്ച് തൂണിന് മുകളിൽ കയറ്റി. ഗർഡർ ഉയർത്തുന്ന സമയത്ത് ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരുന്നു. ഗർഡറുകൾ യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്ന ജോലി 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ദേശീയപാതയിൽ കളമശ്ശേരി അപ്പോളോ ജംഗ്ഷൻ മുതൽ TVS കവല വരെയുള്ള 500 മീറ്ററോളം ദൂരം മറികടക്കാൻ യാത്രക്കാർക്ക് തിരക്കുള്ള സമയങ്ങളിൽ മണിക്കൂറുകളോളം സമയമെടുക്കുന്നു എന്ന് വാർത്തകൾ. വാഹനയാത്രക്കാരെ അസ്വസ്ഥമാക്കുന്ന യാത്രാ തടസ്സങ്ങൾ ഏറെയാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളും ആലുവയിൽ നിന്ന് വരുന്ന വാഹനങ്ങളും സന്ധിക്കുന്ന സ്ഥലത്ത് തുടങ്ങുന്നു ഗതാഗത കുരുക്ക്. ഇവിടത്തെ കുരുക്ക് പലപ്പോഴും മുട്ടം വരെ നീളും. പ്രീമിയർ കവലയ്ക്കും RS ജംഗ്ഷനുമിടയിൽ ദേശീയപാത മുറിച്ചുകടക്കാൻ വഴിയാത്രക്കാർക്കായി 2 പെലിക്കൺ ക്രോസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തനത്തിലുള്ള വീഴ്ച പലപ്പോഴും ആവശ്യമില്ലാതെ വാഹനങ്ങൾ നിർത്തിയിടുന്നതിനും അപകടങ്ങൾക്കും കാരണമാകുന്നു. ഇവിടെ തന്നെ എറണാകുളത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കൂടി തിരിയുന്നതോടെ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കും. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ യാത്രക്കാരെ ശ്വാസം മുട്ടിക്കുന്നത് കുപ്പിക്കഴുത്ത് പോലെയുള്ള HMT മേൽപ്പാലവും പാലത്തിലെ കുഴികളുമാണ്. പാലം വീതി കൂട്ടി നിർമ്മിക്കണമെന്ന് 15 വർഷമായി ആവശ്യപ്പെടുന്നതാണ്. പാലം വീതി കൂട്ടാൻ റെയിൽവേ അനുമതി നൽകുന്നില്ലെന്നാണ് അധികാരികൾ പറയുന്നത്. പാലം വീതി കൂട്ടാതെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാനുമാവില്ല. ഒട്ടുമിക്ക ദിവസങ്ങളിലും പൊതുമരാമത്ത് വകുപ്പ് കുഴികൾ അടയ്ക്കുന്നുണ്ടെങ്കിലും വീണ്ടും കുഴി ഉണ്ടാകുന്നു എന്നാണ് ആക്ഷേപം. കൊരട്ടിയിൽ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്കുള്ള റോഡിൽ ഈ ബുധനാഴ്ച ആരംഭിച്ച ഗതാഗത കുരുക്ക് ചിറങ്ങര മേൽപ്പാതയും പിന്നിട്ട് 2.5 കിലോമീറ്ററിലേറെ നീണ്ടത് ക്ലേശം ഏറെയാക്കി. ആംബുലൻസുകൾ ഉൾപ്പെടെ കുരുക്കിൽ കിടന്നത് 1.5 മണിക്കൂറോളം സമയമാണ്. കൊരട്ടിയിൽ ദേശീയപാതയുടെ പ്രധാന ഭാഗം 1 കിലോമീറ്ററോളം അടച്ചുകെട്ടി മേൽപ്പാലം നിർമ്മാണം ആരംഭിച്ചതോടെ ഇരുഭാഗത്തുമുള്ള ഇടുങ്ങിയ സർവീസ് റോഡിലൂടെയാണ് ഇരുദിശകളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഈ റോഡാകട്ടെ കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതും പ്രശ്നമാണ്. ഇതിനിടെ മേൽപ്പാലത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതും ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ കാരണമാകുന്നുണ്ട്. 1.5 മണിക്കൂറോളമാണ് ഈ ബുധനാഴ്ച വാഹനങ്ങൾ ദേശീയപാതയിൽ കുടുങ്ങിക്കിടന്നത്. മറ്റ് സമാന്തര വഴികളിലൂടെ പോയ വാഹനങ്ങളും കുരുക്കിൽപ്പെട്ടു. ഓണത്തിരക്ക് മുറുകുന്നതോടെ കൊരട്ടി വഴിയുള്ള വാഹനയാത്രക്കാർ കുരുക്കിൽപ്പെട്ട് കൂടുതൽ വലയാൻ സാധ്യതയുണ്ട്. നിലവിലെ ദേശീയപാത 66 പറവൂർ നിയോജക മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന വരാപ്പുഴ മുതൽ മൂത്തകുന്നം വരെയുള്ള റോഡ് നവീകരിക്കുന്നതിന്റെ ഭാഗമായി കുഴിയടയ്ക്കൽ ആരംഭിച്ചു. റോഡ് നവീകരിക്കാൻ 12.60 കോടി രൂപയ്ക്കുള്ള ഭരണാനുമതിയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കുഴിയുള്ള ഭാഗങ്ങൾ പെട്ടെന്ന് തകരാത്ത തരത്തിൽ അടയ്ക്കും. മഴ പൂർണ്ണമായി മാറിയ ശേഷം ബിറ്റുമിൻ കോൺക്രീറ്റ് ഉപയോഗിച്ച് റോഡ് പൂർണ്ണമായി ടാർ ചെയ്യും. ഇതോടെ റോഡ് BMBC റോഡായി മാറും. കുഴികൾ നിറഞ്ഞ ദേശീയപാത യാത്രക്കാരുടെ ദുരിതപാതയായി മാറിയിരുന്നു. പരാതികൾ ഉയരുമ്പോൾ അശാസ്ത്രീയമായി കുഴി അടയ്ക്കുന്നതിനെതിരെ പ്രതിഷേധവും ഉയർന്നു. അടച്ച കുഴികൾ അടുത്ത മഴയിൽ വീണ്ടും കുഴിയായി മാറുകയും പുതിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്തു. മഴ പെയ്താൽ ദുരിതമിരട്ടിയാകുന്നതായിരുന്നു സ്ഥിതി. പറവൂർ മുതൽ മൂത്തുകുന്നം വരെയുള്ള ഭാഗത്താണ് പ്രതിസന്ധി ഏറ്റവും രൂക്ഷം. കണ്ണൻകുളങ്ങര, പട്ടണം കവല, മുനമ്പം കവല, ആലുംമാവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ റോഡ് പൂർണ്ണമായും തകർന്നു. പറവൂർ വരാപ്പുഴ റൂട്ടിൽ പുതിയ ദേശീയപാത നിർമ്മാണം നടക്കുന്ന മേഖലയോട് ചേർന്നുള്ള വഴിക്കുളങ്ങര മുതൽ ചെറിയപ്പിള്ളി വരെയുള്ള ഭാഗത്തും റോഡ് തകർന്നിരുന്നു. ഇടുങ്ങിയതും തകർന്നതുമായ റോഡിലൂടെ വലിയ വാഹനങ്ങൾ നടത്തുന്ന അമിത വേഗത്തിലുള്ള

ഓവർടേക്കിംഗ് മറ്റ് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി മാറുന്നതിനാൽ അമിത വേഗം നിയന്ത്രിക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. തുറവൂർ മുതൽ അമ്പലപ്പുഴ വരെയുള്ള റെയിൽവേ ഇരട്ടപ്പാത നിർമ്മാണവും ഭൂമി ഏറ്റെടുക്കലും ഒരുമിച്ച് നടക്കും. പാത ഇരട്ടിപ്പിക്കലിനുള്ള ടെൻഡർ നടപടികൾ ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചിരുന്നു. എന്നാൽ പാത ഇരട്ടിപ്പിക്കലിനായി ഏറെ സ്ഥലം ഏറ്റെടുക്കേണ്ടതിനാൽ അതിന്റെ നടപടികൾ ആരംഭിക്കാതെ ടെൻഡർ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. റെയിൽവേയുടെ കൈവശമുള്ള സ്ഥലത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനോടൊപ്പം സ്ഥലം ഏറ്റെടുക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ആലപ്പുഴ വഴിയുള്ള പാത ഇരട്ടിപ്പിക്കലിന് അനുമതി ലഭിക്കുകയും റെയിൽവേ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. റെയിൽവേ നിയമം വഴി ഭൂമി ഏറ്റെടുത്താൽ സമയനഷ്ടം കുറയും. അമ്പലപ്പുഴ ആലപ്പുഴ, ആലപ്പുഴ മാരാരിക്കുളം, മാരാരിക്കുളം തുറവൂർ സെക്ഷനുകളിൽ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ ഇവയെ പ്രത്യേക പദ്ധതികളായാണ് വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്. ആലപ്പുഴ വഴിയുള്ള പാതയിൽ കായംകുളം മുതൽ അമ്പലപ്പുഴ വരെയാണ് ഇരട്ടപ്പാതയുള്ളത്. അമ്പലപ്പുഴ മുതൽ എറണാകുളം വരെ ഒറ്റവരി പാതയാണ്. ഇതിൽ തുറവൂർ മുതൽ എറണാകുളം വരെ രണ്ടാം പാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. ബാക്കി തുറവൂർ മുതൽ അമ്പലപ്പുഴ വരെയുള്ള രണ്ടാം പാത നിർമ്മാണത്തിനാണ് അനുമതി ലഭിച്ചതോടെ നടപടികൾ ആരംഭിച്ചത്. ആലപ്പുഴ വഴിയുള്ള രണ്ടാം പാത നിർമ്മാണത്തിന് റെയിൽവേ അമ്പലപ്പുഴ മുതൽ തുറവൂർ വരെ എല്ലാ റീച്ചുകളിലും കരാർ ക്ഷണിച്ചിട്ടുണ്ട്. കഴിവതും വേഗം പദ്ധതി പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരാർ ക്ഷണിച്ചത്. ലഭ്യമായ ഭൂമിയിൽ പണികൾ ചെയ്യാനും പാലങ്ങളുടെ നിർമ്മാണം ആദ്യം നടത്താനുമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. എന്നാൽ ലഭ്യമായ ഭൂമിയിലെ പണികൾ തീരുന്ന മുറയ്ക്ക് ബാക്കി ഭൂമി കൈമാറിയില്ലെങ്കിൽ പദ്ധതി നീളും. അതേസമയം അങ്കമാലി, എരുമേലി, ശബരിപാതയ്ക്കായി സർക്കാരിന്റെ നിലപാട് കാത്തിരിക്കുകയാണ് റവന്യൂ വകുപ്പ്. പദ്ധതിയുടെ ഫയലിൽ ഇക്കാരണത്താൽ തീരുമാനമെടുത്തിട്ടില്ല. ദേശീയപാത 6 വരിയാക്കുന്നതിന്റെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായതോടെ വിവിധ LA യൂണിറ്റുകളിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ റെയിൽവേ പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ നിയോഗിക്കാമെങ്കിലും നടപടിയുണ്ടായില്ല. ഇപ്പോഴുള്ള ജീവനക്കാർക്ക് ജോലിഭാരം കൂടുതലായതിനാൽ പുതിയ സ്പെഷ്യൽ ഓഫീസുകൾ തുറക്കണമെന്ന് കളക്ടർമാർ റവന്യൂ വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. കോട്ടയം വഴിയുള്ള തിരുവനന്തപുരം മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ്, തിരുവനന്തപുരം മധുര ജംഗ്ഷൻ അമൃത എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് നിലമ്പൂർ റോഡ് രാജ്യറാണി എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ ഈ മാസം 19-നും 21-നും ആലപ്പുഴ വഴിയായിരിക്കും സർവീസ് നടത്തുക. ഈ ദിവസങ്ങളിൽ അമ്പലപ്പുഴ, ആലപ്പുഴ, എറണാകുളം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഈ ട്രെയിനുകൾക്ക് സ്റ്റോപ്പും അനുവദിച്ചു. തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ ജംഗ്ഷൻ പ്രതിവാര സൂപ്പർഫാസ്റ്റ് ഈ മാസം 21-ന് ആലപ്പുഴ വഴിയായിരിക്കും സർവീസ് നടത്തുക. ഈ ട്രെയിനിന് ഹരിപ്പാട്, അമ്പലപ്പുഴ, ആലപ്പുഴ, എറണാകുളം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും, റെയിൽവേ അറിയിച്ചു. സംസ്ഥാനത്തെ ആദ്യ 8-വരി ഔട്ടർ റിംഗ് റോഡായ കൊച്ചി ഔട്ടർ റിംഗ് റോഡ് അഥവാ കുണ്ടന്നൂർ ബൈപ്പാസിന്റെ ആദ്യ വിജ്ഞാപനം പുറത്തിറങ്ങിയതോടെ ആശങ്കകളും ജനങ്ങൾ പങ്കുവയ്ക്കുന്നു. അതിവേഗ പാതയിലേക്ക് പ്രവേശന കവാടമില്ലെന്നതാണ് കിഴക്കൻ മേഖലയുടെ ആശങ്ക. ഇതുമൂലം കിഴക്കൻ മേഖലയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഹൈവേയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്നാണ് പരാതി. ഹൈവേയുടെ പ്രവേശന കവാടം പെരുമ്പാവൂർ ആലുവ KSRTC റോഡിലെ മഞ്ഞപ്പെട്ടിയിലോ ആലുവ മൂന്നാർ റോഡിലെ പോഞ്ഞാച്ചേരിയിലോ അനുവദിക്കണമെന്നാണ് ആവശ്യം. ദേശീയപാത 66 നിർമ്മാണം പൂർത്തിയായാൽ പറവൂർ റോഡരികിലെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ചില മാറ്റങ്ങൾ വരും. പെരുമ്പാവൂർ മേഖലയ്ക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ പ്രവേശന കവാടം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ ദേശീയപാത അതോറിറ്റിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. കരയാമ്പറമ്പ്, മറ്റൂർ, പട്ടിമറ്റം, പുത്തൻകുരിശ്, അരൂർ എന്നീ 5 പ്രവേശന കവാടങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി 20 ദിവസമെടുത്ത് കുണ്ടന്നൂർ തേവര പാലം അടച്ചിട്ട് ഉന്നത നിലവാരത്തിൽ നടത്തിയ ടാറിംഗ് ഇളകി വീണ്ടും കുഴികളായി. ഇതിൽ റെയിൽപാത കടന്നു പോകുന്നതിന്റെ മുകൾ ഭാഗത്ത് 2 മീറ്ററോളം വ്യാസത്തിൽ ടാറിംഗ് പൂർണ്ണമായി ഇളകി കോൺക്രീറ്റിംഗ് പുറത്തു കാണാവുന്ന നിലയിലായി. പാലത്തിൽ കുഴികളായതോടെ അപകടം പതിവായി. ഗതാഗത കുരുക്കും രൂക്ഷമാണ്. നടപ്പാതയിലെ സ്ലാബുകളും പലയിടത്തും തകർന്നു. ആളുകൾ അപകടത്തിൽപ്പെടുന്നതിനാൽ നടപ്പാതയിൽ ട്രാഫിക് മുന്നറിയിപ്പ് വച്ചിട്ടുണ്ട്. NH ആലുവ സബ് ഡിവിഷന്റെ പൂർണ്ണ നിരീക്ഷണത്തിൽ ജർമ്മൻ സാങ്കേതിക വിദ്യയായ സ്റ്റോൺ മാസ്റ്റിക് അസാൾട്ട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ടാർ ചെയ്യാൻ 20 ദിവസമാണ് ഗതാഗതം തിരിച്ചുവിട്ടത്. എന്നിട്ടും ഫലമുണ്ടായില്ല എന്നാണ് ആക്ഷേപം. നിർദ്ദിഷ്ട കുമ്പളം തേവര പാലത്തിന്റെ കരാറുകാരനെ ഉടൻ തീരുമാനിക്കണമെന്ന് നിർദ്ദേശിച്ച നിർമ്മാണ ചുമതലയുള്ള കേരള റോഡ്സ് ഫണ്ട് ബോർഡിന് ഫണ്ടിംഗ് ഏജൻസിയായ കിഫ്ബി കത്ത് നൽകി. സ്ഥലം ഏറ്റെടുക്കൽ കഴിഞ്ഞ് ടെൻഡർ നടപടി നേരത്തെ പൂർത്തിയാക്കിയതാണ്. ടെക്നിക് ബിഡ് തുറന്നിരുന്നു. പ്രൈസ് ബിഡ് തുറക്കുന്ന സമയമായപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. പുതിയ സർക്കാരിന്റെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ബിഡ് തുറക്കാനായി KRFB മാറ്റിവച്ചിരിക്കുകയായിരുന്നു. പ്രൈസ് ബിഡ് തുറന്നാലേ കരാറുകാരനെ തീരുമാനിക്കാനാകൂ. 3 കരാറുകാരാണ് ഉള്ളത്. മുൻമന്ത്രി K ബാബുവിന്റെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് കരാറുകാരനെ തീരുമാനിക്കാൻ മുഖ്യമന്ത്രി KRFBയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രേഖാമൂലം കത്ത് കിട്ടാത്തതിനാൽ നടപടിയായില്ല.
ഇതോടെയാണ് ഫണ്ടിംഗ് ഏജൻസിയായ കിഫ്ബി വിഷയത്തിൽ ഇടപെട്ട് കത്ത് നൽകിയത്.

ലഭിച്ച് പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന് കൈമാറും. പിന്നീടുള്ള എല്ലാ അറ്റകുറ്റപ്പണികളും ടാറിങ്ങും പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലാകും നടക്കുക. സംസ്ഥാന പാതയായാൽ റോഡരികിലെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലും മാറ്റം വരും. കേരള മുനിസിപ്പൽ, കേരള പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം നിർമ്മാണങ്ങൾ നടത്താനാകും. NH നിയമപ്രകാരം കൊമേഴ്സ്യൽ കെട്ടിടങ്ങൾ റോഡിന്റെ മധ്യത്തിൽ നിന്ന് 70 മീറ്റർ നീക്കിയും റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ 40 മീറ്റർ നീക്കിയും മാത്രമേ നിർമ്മിക്കാനാകൂ. എന്നാൽ റോഡ് പൊതുമരാമത്ത് വിഭാഗത്തിന്റെ കീഴിലായാൽ റോഡരികിൽ നിന്ന് 3 മീറ്റർ നീക്കി കെട്ടിടം നിർമ്മിക്കാനാകും. പക്ഷേ മാസ്റ്റർ പ്ലാൻ നിലവിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളാണെങ്കിൽ അതനുസരിച്ചായിരിക്കും നിർമ്മാണത്തിന് അനുമതി നൽകുക. ഇടക്കൊച്ചി പാമ്പായ് മൂലയിലെ ന്യൂ ക്വാളിറ്റി ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ബ്രെഡിനുള്ളിൽ ചത്ത പല്ലികളെ കണ്ടെത്തിയ സംഭവത്തിൽ ബേക്കറി ഉടമയ്ക്ക് 25,000 രൂപ പിഴയിട്ടു. കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗമാണ് നടപടി സ്വീകരിച്ചത്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ബേക്കറിയുടെ പാചകപ്പുര പ്രവർത്തിച്ചിരുന്നതെന്ന് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിരോധിത പ്ലാസ്റ്റിക് ഉൾപ്പെടെ കടയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും ബേക്കറി അടച്ചിട്ട നിലയിലായിരുന്നു. ഉടമയെ വിളിച്ചു വരുത്തി തുറപ്പിച്ചാണ് പരിശോധന നടത്തിയത്. ആരോഗ്യ വിഭാഗം കടയുടമയ്ക്ക് നോട്ടീസ് നൽകി. ബേക്കറിയുടെ ഫിറ്റ്നസ് ഉൾപ്പെടെ പരിശോധിച്ചതിനു ശേഷമേ ബേക്കറി തുറക്കാൻ അനുമതി നൽകുവെന്ന് 10th Circle ഹെൽത്ത് ഇൻസ്പെക്ടർ M. ലത പറഞ്ഞു. ഈ തിങ്കളാഴ്ചയാണ് ഇടക്കൊച്ചി സ്വദേശി ദിവ്യ സുബീഷിന് ബ്രെഡിനുള്ളിൽ നിന്ന് പല്ലികളെ കിട്ടിയത്. ബ്രെഡ് കഴിച്ച് അല്പസമയത്തിന് ശേഷം ഛർദിയും അവശതയും തോന്നിയ ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ബേക്കറിയിൽ തന്നെ തയ്യാറാക്കിയ ബ്രെഡാണിത്. കട ഉടമയെ അറിയിച്ചെങ്കിലും വിഷയം ഗൌരവത്തിലെടുക്കാതെ ഇവരെ പറഞ്ഞയക്കുകയായിരുന്നു. മൂവാറ്റുപുഴയിൽ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി മെഷീനിൽ കൈകുരുങ്ങി ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. വാഴക്കുളം സ്റ്റാർ ചപ്പാത്തി കട ഉടമ പള്ളിക്കുന്നേൽ റെജിമോൾ ജസ്റ്റിനാണ് മരിച്ചത്. ചപ്പാത്തി ഉണ്ടാക്കുന്നതിനിടെ കൈ യന്ത്രത്തിൽ കുരുങ്ങുകയായിരുന്നു. യന്ത്രത്തിൽ നിന്നുള്ള അസാധാരണമായ ശബ്ദവും മണവും പുറത്തു വന്നതിനെ തുടർന്ന് സ്ഥാപനത്തോട് ചേർന്നുള്ള വീട്ടിൽ നിന്ന് മകൻ എത്തിയപ്പോഴാണ് ഇവരെ യന്ത്രത്തിൽ കൈ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റംബൂട്ടൻ പഴങ്ങൾ സംരക്ഷിക്കാൻ സ്ഥാപിക്കുന്ന വലകളിൽ പാമ്പുകൾ കുടുങ്ങുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. കിളികളിൽ നിന്നും മറ്റ് ജീവികളിൽ നിന്നും പഴങ്ങൾ രക്ഷിക്കാൻ കർഷകർ വ്യാപകമായി ഉപയോഗിക്കുന്ന നേർത്ത നൈലോൺ പ്ലാസ്റ്റിക് നെറ്റുകളിലാണ് കുരുങ്ങുന്നത്. ജാഗ്രത വേണമെന്ന നിർദ്ദേശങ്ങളുമായി കൃഷി ഓഫീസർമാരും വന്യജീവി സംരക്ഷണ പ്രവർത്തകരും രംഗത്തെത്തി. വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് എളുപ്പത്തിൽ ലഭ്യമാകുന്ന നൈലോൺ വലകളാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. പഴങ്ങൾ പറിക്കാനായി മരങ്ങളിൽ കയറുമ്പോഴും വലകൾ പരിശോധിക്കുമ്പോഴും കർഷകർ അതീവ ശ്രദ്ധ പുലർത്തണമെന്നാണ് മുന്നറിയിപ്പ്. വലയിൽ ചലനമറ്റ രീതിയിൽ കിടക്കുന്ന പാമ്പുകളെ കണ്ട് അവ ചത്തതാണെന്ന് കരുതി സ്പർശിക്കരുതെന്നും പാമ്പുകൾ ഭയന്ന് പെട്ടെന്ന് ആക്രമിക്കാൻ സാധ്യത കൂടുതലാണെന്നും പാമ്പ് പിടുത്തക്കാർ പറയുന്നു. ഇവയെ മോചിപ്പിക്കാൻ സർപ്പ വോളണ്ടിയർമാരെ ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട്. KSRTCയുടെ പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്ത 5 പുരുഷന്മാർക്ക് 0 ടിക്കറ്റ് നൽകി തുക വെട്ടിച്ച കണ്ടക്ടറെ പരിശോധന നടത്തിയ ഇൻസ്പെക്ടർ പിടികൂടി. പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് മൂവാറ്റുപുഴ ആലുവ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ കണ്ടക്ടർ വിജയനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് അധികൃതർ വിജിലൻസ് വിഭാഗത്തിന് റിപ്പോർട്ട് നൽകി. വാഴക്കുളം പഞ്ചായത്തിലെ മഞ്ഞപ്പെട്ടി സ്റ്റോപ്പിലിറങ്ങിയ 2 പുരുഷന്മാരുടെ ടിക്കറ്റ് ഇൻസ്പെക്ടർ പ്രിയേഷ് പോൾ പരിശോധിച്ചപ്പോൾ 2 0 ടിക്കറ്റായിരുന്നു. യാത്രക്കാർ ടിക്കറ്റ് ചാർജ് നൽകിയതായി വെളിപ്പെടുത്തി. തുടർന്ന് ബസ്സിനകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് 3 പുരുഷ യാത്രക്കാർക്കുകൂടി 0 ടിക്കറ്റ് നൽകിയതായി കണ്ടെത്തിയത്. ഇവരും കണ്ടക്ടർക്ക് പണം നൽകിയതായി അറിയിച്ചതിനെ തുടർന്നാണ് നടപടി. കാക്കനാട് കളക്ടറേറ്റ് സമുച്ചയത്തിലെ മൈനർ ഇറിഗേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിൽ സീലിംഗ് ഫാൻ പൊട്ടിവീണു. ഡ്രാഫ്റ്റ്സ്മാൻ ഡിൽഫിയ പുഷ്കരന്റെ ഇരിപ്പിടത്തിന് മുകളിലെ ഫാനാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് താഴേക്ക് പതിച്ചത്. ശബ്ദം കേട്ട് ഡിൽഫിയ ചാടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മേശപ്പുറത്തുണ്ടായിരുന്ന ലാപ്ടോപ്പിന് കേട് സംഭവിച്ചു. ഈ ഓഫീസ് കളക്ടറേറ്റ് സമുച്ചയത്തിൽ പുതിയ ബ്ലോക്കിന്റെ 3rd നിലയിലാണ്. 32 ജീവനക്കാരുള്ള ഓഫീസാണിത്. കളക്ടറേറ്റ് സമുച്ചയത്തിലെ ഓഫീസുകളിൽ കാലപ്പഴക്കം മൂലമുണ്ടാകുന്ന അപകട പരമ്പര ജീവനക്കാരെ ഭീതിയിലാക്കിയിട്ടുണ്ട്. 2rd നിലയിലെ RTO ഓഫീസിൽ സീലിംഗിലെ കോൺക്രീറ്റ് പാളി കഴിഞ്ഞ ദിവസം തകർന്നു വീണിരുന്നു. ഓഫീസ് സമയത്തായിരുന്നു അപകടം നടന്നത്. തൊട്ടടുത്തുണ്ടായിരുന്ന ജീവനക്കാരൻ ഓടി മാറിയതിനാലാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. തൊട്ടടുത്ത ദിവസം RTO ഓഫീസിലെ പൈപ്പ് ലൈൻ തകർന്ന് RTOയുടെ ചേംബറിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി നിർണായക തീരുമാനങ്ങളുമായി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അവലോകന യോഗം നടന്നു. ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ, മുല്ലശ്ശേരി കനാൽ നവീകരണം എന്നിവയുടെ പുരോഗതി വിലയിരുത്തി. നഗരത്തിലെ വിവിധ കനാലുകളുടെ പുനരുദ്ധാരണവും വെള്ളക്കെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളും ത്വരിതപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. മുല്ലശ്ശേരി കനാൽ നവീകരണ പ്രവൃത്തികൾ 1 സെപ്റ്റംബർ പുനരാരംഭിക്കാനും 1 മാർച്ച് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി.
നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള വെള്ളക്കെട്ട്

പ്രതിരോധ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷനിലെ വഴിയോര കച്ചവട നിയമാവലി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 614 പേരെ നിശ്ചിത വെൻഡിംഗ് സോണുകളിൽ പുനരധിവസിപ്പിക്കാൻ തീരുമാനമായി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 2 മാസത്തിനുള്ളിൽ ഇതിന് നടപടിയാകും. നിയമാവലി ആയെങ്കിലും വഴിയോര കച്ചവടക്കാർക്ക് നിശ്ചിത വെൻഡിംഗ് സോൺ അനുവദിക്കുന്നത് അടക്കമുള്ള നടപടികൾ കോർപ്പറേഷൻ ആരംഭിച്ചിട്ടില്ല. വഴിയോര കച്ചവട നിയമാവലി കർശനമായി നടപ്പാക്കുമ്പോൾ കോർപ്പറേഷൻ കണ്ടെത്തിയ നിശ്ചിത വെൻഡിംഗ് സോണുകളിൽ ലൈസൻസ് ഉള്ള കച്ചവടക്കാർക്ക് മാത്രമാണ് പ്രവർത്തനാനുമതി ഉണ്ടാകൂ. ഉപജീവന മാർഗമെന്ന നിലയിലാണ് വഴിയോര കച്ചവടം അനുവദിക്കുക. ലൈസൻസിന്റെ കൈമാറ്റം അനുവദിക്കില്ലെന്നും മേയർ വി കെ മിനിമോൾ പറഞ്ഞു. വഴിയോര കച്ചവടവുമായി ബന്ധപ്പെട്ട് 2350 പേർക്കാണ് കോർപ്പറേഷൻ നേരത്തെ ലൈസൻസ് നൽകിയത്. ഇതിൽ 700 പേർ ഇനിയും രേഖകൾ ഹാജരാക്കിയില്ല. വഴിയോര കച്ചവട നിയമാവലി കർശനമായി നടപ്പാക്കുന്നതോടെ ബെനാമികളെ ഉപയോഗിച്ച് കച്ചവടം നടത്തുന്നവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ആണ് വിലയിരുത്തൽ. എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷന്റെ പേര് തേവര സ്റ്റേഷൻ എന്നാക്കാൻ നിർദ്ദേശം സമർപ്പിക്കുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറാണ് മുൻകൈയെടുക്കുന്നത്. കൊച്ചി സിറ്റി പോലീസ് മേഖലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെയും പോലീസിന്റെയും കൂട്ടായ്മയായ പ്രൈഡിന്റെ യോഗത്തിനെത്തിയ തേവരയിലെ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി താൻ തേവര പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്നാണ് എന്ന് പരിചയപ്പെടുത്തിയപ്പോഴാണ് കമ്മീഷൻ ഇടപെട്ടത്. മുൻപ് താൻ കൊച്ചിയിൽ DIG ആയിരുന്ന കാലം മുതലേ എല്ലാവരും സൌത്ത് സ്റ്റേഷനെ തേവര സ്റ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. നാട്ടുകാരിലേറെയും അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, കമ്മീഷണർ പറഞ്ഞു. സിറ്റി പോലീസ് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലുള്ള റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളാണ് യോഗത്തിനെത്തിയത്. ഏതാനും മാസമായി മുടങ്ങിക്കിടന്ന യോഗം ഓപ്പറേഷൻ തൂഫാൻ, ജനമൈത്രി പോലീസ് സംവിധാനം എന്നിവ ശക്തമാക്കാനുള്ള സർക്കാർ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് വീണ്ടും ചേർന്നത്. എല്ലാ മാസവും 2 ശനിയാഴ്ച പ്രൈഡ് യോഗം ചേരുമെന്നും ഓരോ പോലീസ് സ്റ്റേഷനുകളുടെയും പരിധിയിൽ എല്ലാ മാസവും റെസിഡൻസ് അസോസിയേഷനുകളെ ഉൾപ്പെടുത്തി യോഗം ചേരുമെന്നും കമ്മീഷണർ പറഞ്ഞു. സ്റ്റേഷനുകളിൽ ജനമൈത്രി ബീറ്റ് പുനഃസ്ഥാപിക്കും. റെസിഡൻസ് അസോസിയേഷൻ യോഗങ്ങളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ ക്ഷണിച്ചാൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ മേഖലയിലേയും പ്രശ്നങ്ങൾ കണ്ടെത്തി ഉടനടി പരിഹാരം കാണുകയാണ് ലക്ഷ്യമെന്നും കമ്മീഷണർ പറഞ്ഞു. KMRL പബ്ലിക് റിലേഷൻസ് ആൻഡ് സോഷ്യൽ മീഡിയ സീനിയർ ഡെപ്യൂട്ടി ജനറൽ മാനേജറായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഇൻഫർമേഷൻ ഓഫീസർ സിറ്റി ജോൺ ചുമതലയേറ്റു. ന്യൂഡൽഹി കേരള ഹൌസ് ഇൻഫർമേഷൻ ഓഫീസർ, പത്തനംതിട്ട, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, അസിസ്റ്റന്റ് എഡിറ്റർ, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ എന്നീ ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്. കുമ്പളങ്ങി കല്ലഞ്ചേരി സ്വദേശിയാണ്. എറണാകുളം ബോട്ട്ജെട്ടിക്ക് സമീപം വാട്ടർ മെട്രോയുടെ പുതിയ ടെർമിനൽ നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് ജെട്ടിക്കും സുഭാഷ് പാർക്കിനുമിടയിൽ TK രാമകൃഷ്ണൻ സ്മാരക ഹാളിന് മുൻവശത്തായാണ് ടെർമിനൽ നിർമ്മാണം. 15,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ടെർമിനലിന് മുകളിൽ 5,000 ചതുരശ്ര അടി വാണിജ്യ ആവശ്യത്തിനായി നിർമ്മിക്കും. ജലഗതാഗത വകുപ്പിന്റെയും ടൂറിസം വകുപ്പിന്റെയും സ്ഥലം ഉൾപ്പെടെ 40 സെന്റ് സ്ഥലത്താണ് ടെർമിനൽ നിർമ്മാണം. 30 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഹൈക്കോട്ട് ജംഗ്ഷനിലെ പ്രധാന മെട്രോ ടെർമിനലിന് പുറമെയാണ് ബോട്ട് ജെട്ടിയിൽ പുതിയ ടെർമിനൽ നിർമ്മിക്കുന്നത്. കുമ്പളം, ഇടക്കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വാട്ടർ മെട്രോ സർവീസ് വ്യാപിപ്പിക്കുമ്പോൾ പുതിയ ടെർമിനൽ പ്രധാന കേന്ദ്രമാകും. ഇവിടെയുള്ള ജലഗതാഗത വകുപ്പിന്റെ 3 ചെറിയ കെട്ടിടങ്ങളും നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിക്കും. നിലവിലെ ബോട്ട് ജെട്ടിയുടെ സമീപത്തായാണ് പുതിയ മെട്രോ ടെർമിനൽ. ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് ജെട്ടിയിൽ വലിയ ബോട്ടുകൾ അടുക്കുന്നതിന് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയും അപകട സാധ്യതകളും ജലഗതാഗത വകുപ്പ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യങ്ങളിൽ മെട്രോയുടെ ഭാഗത്തുനിന്ന് വ്യക്തത ലഭിച്ചിട്ടില്ലെന്ന് അധികൃതർ പറയുന്നു. 50 ഗ്രാം ഹെറോയിനുമായി അസം സ്വദേശി കൊച്ചിയിൽ അറസ്റ്റിലായി. അസമിൽ നിന്ന് ട്രെയിൻ മാർഗം തൃശൂരിലെത്തി അവിടെ നിന്ന് കാറിൽ പിരാരൂരിലെത്തി താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. ട്രോളി ബാഗിൽ വസ്ത്രങ്ങൾക്കിടയിൽ 5 സോപ്പ് പെട്ടി ബോക്സുകളിലായാണ് ഹെറോയിൻ സൂക്ഷിച്ചിരുന്നത്. പിടികൂടി ലഹരി മരുന്നിന് 15 ലക്ഷം രൂപ വിലയുണ്ട്. രഹസ്യ വിവരത്തെ തുടർന്ന് പ്രതി കുറച്ചുനാളുകളായി അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പ്രതി ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വന്നു പോകാറുണ്ട്. ലഹരി മരുന്ന് വിൽപ്പന നടത്തി വിമാനമാർഗം അസമിലേക്ക് മടങ്ങുന്നതായിരുന്നു ഇയാളുടെ രീതി. നാഗാലാൻഡിൽ നിന്നാണ് ലഹരി മരുന്ന് എത്തിച്ചിരുന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. അനധികൃതമായി താമസിക്കുകയായിരുന്ന 2 ബംഗ്ലാദേശി പൌരന്മാർ കൊച്ചിയിൽ അറസ്റ്റിലായി. ആലുവ പുളിഞ്ചോട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ഷക്കീൽ ഖാൻ, റോണി ഷെയ്ഖ് എന്നിവരെയാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വന്തം പൌരത്വം മറച്ചുവെച്ച് ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്ന രീതിയിൽ താമസിച്ചു വരികയായിരുന്നു. റോണി 15 വർഷമായി വെസ്റ്റ് ബംഗാൾ മൂർഷിദാബാദിൽ താമസിച്ചു വരുന്നു. 9 മാസം മുമ്പാണ് കേരളത്തിലെത്തിയത്. ഷക്കീൽ 10 വർഷം മുമ്പാണ് വെസ്റ്റ് ബംഗാളിലെത്തിയത്. 4 മാസം മുമ്പാണ് കേരളത്തിലെത്തിയത്. ഇവരിൽ നിന്ന് ബംഗ്ലാദേശ് തിരിച്ചറിയൽ രേഖകൾ ലഭിച്ചു. ഓണം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യാജ മദ്യനിർമ്മാണ കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ 1248 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി.
അങ്കമാലി കോതകുളങ്ങരയിൽ ദേശീയപാതയോരത്ത് സിമന്റ് ഹോളോബ്രിക്സ് നിർമ്മാണ കേന്ദ്രത്തിൽ

മറവിൽ പ്രവർത്തിച്ചിരുന്ന വ്യാജമദ്യ ബോട്ട്ലിംഗ് യൂണിറ്റാണ് എക്സൈസ് സംഘം കണ്ടെത്തിയത്. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വ്യാജമദ്യ വിപണനം തടയാൻ എക്സൈസ് നടത്തുന്ന ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത്. കൊല്ലം ചാത്തന്നൂർ പി ജെ നിവാസ് ജതീഷ്, പറവൂർ ചെറിയ വള്ളംതുരുത്ത് കാക്കനാട്ട് വീട്ടിൽ സന്തോഷ് എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ ഹുബള്ളിയിൽ നിന്നാണ് സ്പിരിറ്റ് എത്തിച്ചതെന്ന് എക്സൈസ് വ്യക്തമാക്കി. തനിക്ക് പറയാനുള്ളത് ആരുടെയും മുഖം നോക്കാതെ പറയാൻ ആർജവുമുള്ള എഴുത്തുകാരനാണ് ടി പത്മനാഭനെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സത്യദീപം വാരികയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിലിന്റെ പേരിലുള്ള സത്യദീപം സാഹിത്യ പുരസ്കാര സമർപ്പണവും കലൂർ റിന്യൂവൽ സെന്ററിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തെ വേറിട്ട കാഴ്ചപ്പാടുകളോടെ നോക്കിക്കണ്ട കഥാകാരനാണ് പത്മനാഭൻ. അദ്ദേഹത്തിന് അവാർഡ് സമ്മാനിക്കാനായതിലൂടെ താനും ആദരിക്കപ്പെടുകയാണ്. സത്യദീപത്തിന്റെ ശതാബ്ദി ചരിത്ര മുഹൂർത്തമാണ്. നിലപാടുകൾ സ്വാതന്ത്ര്യത്തോടെ പറയാൻ സത്യദീപത്തിന് ആയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാഹിത്യ പുരസ്കാരമായ 100,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും സാഹിത്യകാരൻ ടി പത്മനാഭന് മുഖ്യമന്ത്രി സമർപ്പിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ പൊതുമണ്ഡലങ്ങളിൽ ക്രൈസ്തവ സംസ്കാരം തിളക്കമായാതെ തലമുറകളിലേക്ക് പകരാൻ സത്യദീപം പോലുള്ള പ്രസിദ്ധീകരണങ്ങൾക്കായെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള സഭയുടെ പീഠത്തിൽ വച്ച വിളക്കാണ് 100 വർഷം പൂർത്തിയാക്കുന്ന സത്യദീപമെന്നും മാർത്തട്ടിൽ പറഞ്ഞു. ഡിജിറ്റലൈസ് ചെയ്ത് തുടങ്ങിയ പുരാതന പുസ്തകങ്ങളുടെയും രേഖകളുടെയും പ്രകാശനം മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. സത്യദീപം ശതാബ്ദി പതിപ്പ് ഹൈബി ഈഡൻ MP പ്രകാശനം ചെയ്തു. നടൻ മമ്മൂട്ടിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 7നോടനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള ആരാധകർ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ 17 രാജ്യങ്ങളിലായി 40,000 പേർ രക്തദാനം നടത്തുക എന്നതാണ് ഇത്തവണത്തെ ലക്ഷ്യം. മമ്മൂട്ടി ആരാധകർക്ക് പുറമെ കോളേജ് വിദ്യാർത്ഥികൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ജീവനക്കാർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവരും ഈ സംരംഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ 25,000 പേർ രക്തദാനത്തിൽ പങ്കെടുത്തിരുന്നു. രക്തദാന ക്യാമ്പുകൾക്ക് പുറമെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവന പദ്ധതികളും മമ്മൂട്ടിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ലോകമെമ്പാടുമുള്ള ആരാധക സംഘടനകൾ ആസൂത്രണം ചെയ്തു വരികയാണ്.

0: റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. ഈ പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: എൻ്റെ പേര് രവീഷ്, താമസം കൊച്ചി, ഫോർട്ട് കൊച്ചി എന്നാണ് ഞാൻ വരുന്നത്. ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ചെറിയ ചെറിയ ടാലൻസ് ഉള്ള കുറേ പേരുണ്ടാകും, ചിലപ്പോൾ നന്നായിട്ട് പാടുന്നവരാകാം, ചിലപ്പോൾ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരാകാം, അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടാവും, അവർക്ക് കുറേ ഹിഡൻ ടാലൻസ് ഉണ്ടാവും, അവരതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ മൂളിപ്പാട്ട് പാടി ഒതുക്കിയിരിക്കുക. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. ഒരു മണിക്കൂർ കാര്യമേ ഉള്ളൂ ഇവിടെ വന്ന് നിങ്ങളുടെ ലൈക്ക് ഫുൾ അങ്ങ് എന്തുവാ എല്ലാം മറന്ന് നിങ്ങളുടെ ഫുൾ പണ്ടത്തെ ഓരോ കഴിവുകളും എന്താണെങ്കിലും പാട്ടാണെങ്കിലും ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ ഒരു വലിയൊരു ചാൻസ് ആയത്. കേൾക്കുന്ന ആർക്കെങ്കിലും ഇതേപോലെ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കാം.
1: അതെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ദേശസ്നേഹികളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ത്യാഗോജ്വലമായ സ്മരണകൾ പുതുക്കിക്കൊണ്ട് വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി സമാഗതമായിരിക്കുകയാണ്. ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികം കൊണ്ടാടുന്ന ഈ അവസരത്തിൽ ഭാരതീയരായ നാം ഓരോരുത്തരും നമ്മുടെ മാതൃരാജ്യത്തോടുള്ള സ്നേഹവും ഒരു പൗരൻ എന്ന നിലയിൽ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഇതളവൽ നമ്മളുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവാന്മാർ ആവേണ്ടതുമാണ്. 1947 ശേഷം വിദ്യാഭ്യാസ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും ഭക്ഷ്യോൽപാദനത്തിലും ആണവ സാങ്കേതിക വിദ്യയിലും നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ സ്തുത്യർഹമാണ്. വർഗീയതയ്ക്കും ഭീകരതയ്ക്കും മാനവരാശിയെ തന്നെ നശിപ്പിക്കുന്ന ലഹരി വസ്തുക്കൾക്കുമെതിരെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് പോരാടാം എന്ന് പ്രതിജ്ഞയെടുക്കാം. വന്ദേ മാതരം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM-ൽ ഇപ്പോൾ കേൾക്കാം തെരേസ്യൻ മ്യൂസിക് ക്ലബ്ബിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനം. പങ്കെടുത്തവർ ടാനിയ ഫെലിക്സ്, ദർശന ദിനേശ്, ദേവിക സാബു, അഭിരാമി എം, കൃഷ്ണപ്രിയ പി എച്ച്, അതുല്യ വിനോദ്, അന്ന നിക്ലസ്, ശ്രുതി ഗോപാലകൃഷ്ണൻ, ഗോപിക ടി പി, അഞ്ജന സാഗർ.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ല. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6238810755. നമ്പർ ഒന്നുകൂടെ പറയാം: 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ഫെബ്രുവരി 25-26 തീയതികളിൽ നടത്തിയ 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനം 2017 ചരിത്രപരമായ യാത്രയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ 2-ാമത്തെ സന്ദർശനം ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നതാണ്. ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഒരു പുതിയ നയപരമായ മാറ്റമല്ല, മറിച്ച് ദീർഘകാലമായി പിന്തുടരുന്ന വിദേശ നയത്തിന്റെ തുടർച്ചയാണ് എന്നതാണ് നയതന്ത്ര തലത്തിലെ വാസ്തവം. പശ്ചിമേഷ്യയോടുള്ള ഇന്ത്യയുടെ വിദേശ നയം എല്ലായ്പ്പോഴും തന്ത്രപരമായ സ്വാതന്ത്ര്യത്തെയും രാജ്യത്തിന്റെ പ്രായോഗികമായ ദേശീയ താൽപര്യങ്ങളെയും അടിസ്ഥാനമാക്കിയായിരുന്നു. സാഹചര്യമനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതുമായിരുന്നു. പതിറ്റാണ്ടുകളായി രാജ്യം ഇസ്രായേൽ, അറബ് രാജ്യങ്ങൾ, ഇറാൻ എന്നിവയുമായി ബന്ധം നിലനിർത്തി വരുന്നത് ഊർജ്ജ സുരക്ഷ, വ്യാപാരം, പ്രവാസികളുടെ ക്ഷേമം, ഭീകരവിരുദ്ധ സഹകരണം, സാങ്കേതിക പുരോഗതി തുടങ്ങിയ കാരണങ്ങളാലാണ്. ഈ മേഖലയിലെ സങ്കീർണതകൾ കാരണം സ്ഥിരമായ കൂട്ടുകെട്ടുകളിലേക്കുള്ള അടുക്കളികളിൽ സൂക്ഷ്മമായ സമീപനമാണ് ഇന്ത്യയെന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ അടിസ്ഥാനം 1992 സ്ഥാപിക്കപ്പെട്ടത്. അന്നത്തെ സർക്കാർ പൂർണമായ നയതന്ത്ര ബന്ധം ഇസ്രായേലുമായി സ്ഥാപിച്ചു. അതിനുശേഷം പ്രതിരോധവും സാങ്കേതിക വിദ്യയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിച്ചു. ഇസ്രായേൽ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളികളിൽ ഒരാളായി മാറി. കൃഷി, ജലമാനേജ്മെന്റ്, സൈബർ സുരക്ഷ, നവോത്ഥാന മേഖലകൾ എന്നിവയിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വ്യാപകമാക്കി. വിവിധ സർക്കാരുകളുടെ കാലയളവുകളിലൂടെ ഈ ബന്ധം ക്രമാതീതമായി വളർന്നതും ഇരുകക്ഷി പിന്തുണയോടെ മുന്നേറിയതുമാണ്. സമീപ വർഷങ്ങളിൽ മാറിയത് നയത്തിന്റെ ദിശയല്ല, അതിന്റെ ദൃശ്യമായ പ്രകടനമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇസ്രായേലുമായുള്ള ബന്ധത്തെ പലസ്തീൻ പ്രശ്നത്തിൽ നിന്ന് വേർതിരിച്ചു കാണുന്ന സമീപനം സ്വീകരിച്ചു വരികയാണ്. ഇതിന്റെ അർത്ഥം പലസ്തീൻ വിഷയത്തിന്റെ പരിധിയിൽ മാത്രം ഇസ്രായേലുമായുള്ള ബന്ധം വിലയിരുത്താതെ തന്ത്രപരമായ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സമീപിക്കുക എന്നതാണ്. എന്നാൽ ഈ മാറ്റം പലസ്തീൻ രാഷ്ട്രത്തിനു ഇന്ത്യ നൽകുന്ന പിന്തുണയിൽ നിന്ന് പിന്നോട്ടു പോയതല്ല. ഇന്ത്യ ഇപ്പോഴും ചർച്ചകളിലൂടെ സാധ്യമാകുന്ന രണ്ടു രാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുകയും പലസ്തീൻ നേതൃത്വവുമായി നയതന്ത്ര ബന്ധം തുടരുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ഇസ്രായേൽ സന്ദർശനം ഈ നയപരമായ പരിണാമത്തെ വീണ്ടും ശക്തിപ്പെടുത്തുന്നതാണ്. ഗാസയിലെ വെടിനിർത്തലിനു ശേഷമുള്ള സംഘർഷാവസ്ഥ, അമേരിക്കൻ ഇറാൻ ബന്ധത്തിലെ പിരിമുറുക്കം, മാറുന്ന ഭൌതിക രാഷ്ട്ര കൂട്ടുകെട്ടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മേഖല അസ്ഥിരതയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ യാത്ര. ഇസ്രായേൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം, ഇസ്രായേൽ ഭരണാധികാരികളുമായുള്ള കൂടിക്കാഴ്ചകൾ, പ്രതിരോധ സഹകരണം, കൃത്രിമ ബുദ്ധി, സ്റ്റാർട്ടപ്പുകൾ, ബന്ധസൌകര്യങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവയെല്ലാം ഈ സഹകരണത്തിന്റെ ദീർഘകാല അടിത്തറകളെ വീണ്ടും അടയാളപ്പെടുത്തുന്നു. ഇസ്രായേൽ പാർലമെന്റിൽ ലഭിച്ച സ്റ്റാൻഡിംഗ് ഓവേഷനും സാംസ്കാരിക സൗഹൃദത്തിന്റെ വ്യക്തമായ പ്രകടനങ്ങളും പരസ്പര ബഹുമാനത്തിൽ വളർന്ന ഒരു ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ ബന്ധം പ്രതിരോധ ഇടപാടുകളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് നവോത്ഥാന പരിസരങ്ങൾ, തന്ത്രപരമായ സംവാദങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവയെല്ലാം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൌദി അറേബ്യ എന്നിവയുൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുമായുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ പങ്കാളിത്തങ്ങൾ ഇന്ത്യ തുടർച്ചയായി ശക്തമാക്കുന്നു. ഊർജ്ജ വിതരണം സ്ഥിരതയോടെ തുടരുന്നു. വ്യാപാരം വ്യാപകമായി വളരുന്നു. കൂടാതെ പശ്ചിമേഷ്യയിലാകെ വ്യാപിച്ചിരിക്കുന്ന പ്രവാസി സമൂഹം ഇന്ത്യയുടെ പ്രാദേശിക ഇടപെടലുകളിൽ നിർണായക പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു.

0: ഈ ബഹുമുഖ സമീപനമാണ് ദീർഘകാലമായി ഇന്ത്യയുടെ പശ്ചിമേഷ്യ തന്ത്രത്തെ നിർവഹിച്ചിരിക്കുന്നത്. പ്രധാന ശക്തികൾ എല്ലാവരുമായി ഇടപെടുക, ഏകപക്ഷീയമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക, കൂടാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ദേശീയ താൽപര്യങ്ങളെ സംരക്ഷിക്കുക അടക്കമുള്ളവയാണ് ലക്ഷ്യം. നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം പഴയ നയങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകുന്നതല്ല, മറിച്ച് പ്രായോഗിക യാഥാർത്ഥ്യ ബോധത്തെയും തുടർന്ന ഇടപെടലിനെയും മുൻനിർത്തുന്ന സ്ഥിരതയുള്ള ഒരു നയപരമായ മാറ്റത്തെ കൂടുതൽ ഉറപ്പിക്കുന്നതാണ്. മാറുന്ന കൂട്ടുകെട്ടുകളും പ്രാദേശിക അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഈ തുടർച്ച തന്നെ ശക്തി പകരുന്നു. ഇന്ത്യയുടെ സന്ദേശവും വ്യക്തമാണ്, പങ്കാളിത്തങ്ങൾ വികസിക്കുകയും കൂടുതൽ ശക്തമാവുകയും ചെയ്യാം. പക്ഷേ സമതുലിത നയതന്ത്രവും തന്ത്രപരമായ സ്വാതന്ത്ര്യവും എന്ന അടിസ്ഥാന തത്വങ്ങൾ തുടർച്ചയായി നിലനിൽക്കും എന്നതാണ് ഈ സന്ദേശം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മേജർ ഡോക്ടർ സെലീന കേവിയാണ്. നമസ്കാരം മാം.
2: നമസ്കാരം
1: മാം. സെന്റ് തെരേസാസ് കോളേജിന്റെ സീനിയർ ആർമി വിങ്ങിന്റെ അസോസിയേറ്റ് NCC ഓഫീസറും അതോടൊപ്പം തന്നെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമാണ്. വെൽക്കം മാം.
2: താങ്ക് യു.
1: ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നതിന്റെ തന്നെ മെയിൻ റീസൺ മാം, നമുക്കറിയാം മാമിന്റെ ആ ഒരു മേജർ റാങ്കിംഗ് ആണ്. ഇന്ന് നിലവിൽ 21 കേരള ബറ്റാലിയനിലെ ഏക വനിതാ മേജർ റാങ്കുള്ള ഒരു ANO കൂടിയാണ് മാം. കോളേജ് കാലം തൊട്ടേ ഒരു NCC കേഡറ്റ് ആയിരുന്നു. അവിടുന്ന് ഇന്ന് ജീവിതം ഫുൾ NCC ആക്കിയ ചില മനുഷ്യരുടെ കൂട്ടത്തിലെണ്ണം മാമിനെ. അത് അതാണ് ഇന്ന് ഇപ്പൊ മാം ഇവിടെ ഇരിക്കുന്നതിന്റെ തന്നെ ഒരു മെയിൻ റീസൺ. ആൻഡ് ഫൈനലി മാം ഒരു മേജർ റാങ്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഒരു ANO-നെ സംബന്ധിച്ച് കിട്ടാവുന്നതിന്റെ ഏറ്റവും ഹയസ്റ്റ് റാങ്കിങ് ആണ് മേജർ. സോ ആ റാങ്കിൽ ഇന്ന് മാം ഇരിക്കുന്നത്. സോ ഹൗ ഡു യു ഫീൽ മാം? എങ്ങനെയാണ് ഈ മേജർ റാങ്കിങ്ങിലേക്ക് എത്തിയ ഒരു യാത്ര?
2: മേജർ റാങ്കിൽ എത്തിയ യാത്ര എന്ന് പറയുന്നത് അത് വലിയൊരു യാത്രയാണ്. വലിയ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു NCC കേഡറ്റായി, അതായത് സർജന്റ് റാങ്കിലുള്ള ഒരു NCC കേഡറ്റായിരുന്നു ഞാൻ. വയനാട് സെന്റ് മേരീസ് കോളേജ്, സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജിലായിരുന്നു ഡിഗ്രി കാലം. 3 വർഷം BA എക്കണോമിക്സ് വിദ്യാർത്ഥിനിയായിരുന്നു അന്ന്. അവിടെ നിന്ന് ആ NCC 3 വർഷമുള്ള സമയത്ത് തന്നെ ഡൽഹി റിപ്പബ്ലിക് ഡേ പരേഡ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഏതാണ്ട് 10-ലധികം ക്യാമ്പുകൾ അന്ന് ചെയ്യാൻ പറ്റി. ആ ക്യാമ്പുകളുടെ സെലക്ഷൻ, അതുപോലെ ക്രോസ് കൺട്രി കോമ്പറ്റീഷൻ അന്നുണ്ടായിരുന്നു, മ്യൂസിക് കോമ്പറ്റീഷൻ, അങ്ങനെ പല കോമ്പറ്റീഷൻസുകൾ. നമുക്ക് കേഡറ്റ്സിന് എല്ലാ സമയത്തും അവസരങ്ങൾ ഇത് കിട്ടാറുണ്ട്, എല്ലായിടത്തും കിട്ടാറുണ്ട് ഓരോ NCC കേഡറ്റിനും. ആ അവസരങ്ങളിൽ പലതും എനിക്കും കിട്ടി. അങ്ങനെ ഡൽഹി റിപ്പബ്ലിക് ഡേ പരേഡ് അറ്റൻഡ് ചെയ്തു. പിന്നീട് അധ്യാപക ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആസ് എ ടീച്ചർ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ANO ആകുക എന്നതുകൂടിയായിരുന്നു. ഇവിടെ ഏറ്റവും നല്ലൊരു അവസരം, അങ്ങനെ അസോസിയേറ്റ് NCC ഓഫീസർ ആകാനുള്ള അവസരം കിട്ടി. സന്തോഷത്തോടുകൂടി അത് ഏറ്റെടുത്തു. 2008 ഞാൻ ലെഫ്റ്റനന്റ് റാങ്ക് എനിക്ക് കിട്ടുന്നത്. സി സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ഉണ്ടായിരുന്നു, എനിക്ക് നേരത്തെ സി സർട്ടിഫിക്കറ്റ് NCC ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് കമ്മീഷനായി ലെഫ്റ്റനന്റ് റാങ്കിൽ ഡയറക്റ്റ് കമ്മീഷനായി കഴിഞ്ഞ് നിശ്ചിത പീരീഡ് കഴിയുമ്പോഴാണ് നമ്മൾ ക്യാപ്റ്റൻ റാങ്കിലേക്ക് വരിക. ക്യാപ്റ്റൻ റാങ്കിൽ ഇത്ര നിശ്ചിത ഒരു സേവനം കഴിയുമ്പോഴാണ് നമ്മൾ മേജർ റാങ്കിലേക്ക് ആവുക. അങ്ങനെ ലെഫ്റ്റനന്റ് ക്യാപ്റ്റൻ മേജർ. ഇന്ന് 21 കേരള ബറ്റാലിയൻ NCC കീഴിൽ ഉള്ള ഏക വനിതാ മേജർ റാങ്ക് ANO ആണ് എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനവും സന്തോഷവുമുണ്ട്. പ്രത്യേകിച്ച് ഒരു കേഡറ്റായി വന്നിട്ട് ANO ആവുക എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാം കൊണ്ടും. അത് നമ്മൾ NCC നോക്കിക്കാണുന്നതിൽ, കുട്ടികളോടുള്ള സമീപനത്തിൽ, നമ്മുടെ ജീവിത രീതികളിൽ, എല്ലാത്തിലും ആ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷവതിയാണ്. ഏറ്റവും ടോപ്പ് റാങ്കാണ് ANO ആയിട്ട് വരുന്നതിൽ ലെഫ്റ്റനന്റ് ക്യാപ്റ്റൻ മേജർ. അത് മേജർ ആകുമ്പോഴാണ്, അതാണ് ഏറ്റവും വലിയ റാങ്ക്. ഇപ്പം വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ വർഷം റിട്ടയർഡ് ആവുകയാണ്. ആ റിട്ടയർഡ് ആകുന്ന വർഷം തന്നെ അതിൻ്റെ വലിയ പദവിയിലെത്തിയിട്ട്, അത് എന്നെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമാണ്. എത്തിയിട്ട് പോകുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്.
1: എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം ANO-മാർക്ക് മാത്രം കിട്ടുന്ന ഒരു ഒരു ഭാഗ്യം കൂടിയാണ് മേ ബി അവരുടെ ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ തന്നെ എന്താ ഒരു അതിന്റെ ഹയസ്റ്റ് റാങ്കിങ്ങിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്.
2: ആൻഡ്
1: എനിക്ക് തോന്നുന്നു മാം, ഈ ഓരോ റാങ്കിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് പറഞ്ഞു കേൾക്കുന്ന സുഖം പോലെയല്ല, വെറുതെ റാങ്ക് എടുത്ത് തരികയല്ല, നിങ്ങൾ അതിനു മുന്നേ ഒത്തിരി കടമ്പകളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് അല്ലേ? പല ക്യാമ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ എങ്ങനെയായിരുന്നു മാം?
2: ഓരോ റാങ്കും ഇപ്പം കേഡറ്റ് ആയിരിക്കുമ്പോൾ തന്നെ, കേഡറ്റ് കഴിഞ്ഞ് ലാൻസ് കോർപ്പറൽ, കോർപ്പറൽ, സർജന്റ്, അങ്ങനെ ഓരോ ഹൈ റാങ്കിലേക്ക് പോകുമ്പോഴും കുറേ ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുന്നത്, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി, നമ്മുടെ ഓവറോൾ പെർഫോമൻസ്, ഇതെല്ലാം പല കാര്യങ്ങളും നോക്കിയിട്ടാണ് ഒരു NCC കേഡറ്റിന് റാങ്ക് കിട്ടുക. അതേ രീതിയിൽ തന്നെ കഠിനമായിട്ടുള്ള ട്രെയിനിങ്ങും ഒരുപാട് സബ്ജക്റ്റുകളിലുള്ള അറിവ്, ഒരു NCC കേഡറ്റായി കഴിയുമ്പോൾ നമ്മൾ ഈ ഡ്രിൽ

0: മാത്രമല്ല, സാവധാൻ വിശ്രമം അങ്ങനെ പരേഡ് മാത്രമല്ല, ഒരുപാട് സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. സ്പെഷ്യൽ സബ്ജക്റ്റ് ഉണ്ട്, കോമൺ സബ്ജക്റ്റ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സോഷ്യൽ സർവീസ്, നാഷണൽ ഇൻ്റഗ്രേഷൻ, അതേപോലെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, മിലിറ്ററി ഹിസ്റ്ററി, മാപ്പ് റീഡിംഗ്, ഇങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു എഎൻഒയുടെ ട്രെയിനിങ് എന്ന് പറയുന്നത്, ഇപ്പം സി സർട്ടിഫിക്കറ്റ് ആയി ലെഫ്റ്റനന്റ് റാങ്കിൽ ഡയറക്റ്റ് വന്നുവെങ്കിലും പി ആർ സി എൻ കോഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് ഗ്വാളിയോർ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ ഒരു 3 മന്ത്സ് ട്രെയിനിങ്, ഇപ്പം അതിൻ്റെ പീരീഡ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആ ട്രെയിനിങ് നമ്മൾ കഴിയണം. ആ ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് ലൈഫിൽ അത്രയും നല്ല ഒരു അവസരമാണ്, നല്ല ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്നതാണ് ആ ട്രെയിനിങ്ങിന് അവസരം കിട്ടുക എന്ന് പറയുന്നത് തന്നെ നല്ലതാണ്. അതിൽ നമുക്ക് പിന്നെ സ്പോർട്സ് ഉണ്ടാവും, ഗെയിം ഉണ്ടാകും, ഒരുപാട് സബ്ജക്ട്സ് പഠിക്കാനുണ്ട്, അതിൻ്റെ പരീക്ഷകളുണ്ട്, ഡ്രിൽ ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ്. ഇതെല്ലാം പഠിക്കുകയും അതിൻ്റെ പരീക്ഷകൾ നടത്തുകയും അതിൻ്റെ ഇൻ്റർവ്യൂവിൽ പാസ്സാകുകയും എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത പ്രൊമോഷൻ കിട്ടുന്നത്. അത് ലൈഫിൽ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസാണ്. ആസ് എ കേഡറ്റ് ആകുമ്പോൾ തന്നെ, ഒരു കേഡറ്റ് ആകുമ്പോൾ തന്നെ ആ കേഡറ്റ് ഞാൻ പറയുകയാണെങ്കിൽ ജീവിതത്തെ നോക്കി കാണുന്നത് പോലും വളരെ വ്യത്യാസമായിട്ടായിരിക്കും. കാരണം ജീവിതത്തിലെ ഏതൊരു സാഹചര്യത്തെയും അഭിമുഖീകരിക്കാനായിട്ട്, ഏത് കഠിന ജോലിയും ഇത്ര ആക്റ്റീവായിട്ട് ചെയ്യാനായിട്ട്, ഞാൻ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ മുൻപോട്ട് വരാനായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതിനുള്ള ട്രെയിനിങ് ആണ് അവർക്ക് കിട്ടുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ലൈഫിനെ നോക്കി കാണുന്നതിൽ, ജീവിതത്തിലെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതിൽ, ദേശത്തോടുള്ള സ്നേഹം അതേറ്റവും പ്രധാനമാണ്, നമ്മുടെ സൊസൈറ്റിയോടുള്ള കടപ്പാട്, അപ്പം ഇതെല്ലാം ഒരു കേഡറ്റ് എന്ന നിലയിൽ കിട്ടുന്നുണ്ട്. ആ കേഡറ്റായി വളർന്നു വന്ന് എന്നോട് ട്രെയിനിങ് കൂടി കഴിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റായി. എനിക്കത് വലിയൊരു അഭിമാനമായിട്ടുള്ള നിമിഷങ്ങളാണ് ആ ട്രെയിനിങ്ങിലൂടെയൊക്കെ കടന്നു പോകിയത് എന്ന് പറയാൻ. ഞാൻ ആ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ കേഡറ്റായി കിട്ടിയ ആ ക്യാമ്പുകളുടെ എക്സ്പീരിയൻസ്, അവസരങ്ങൾ, ഒരു കേഡറ്റിന് ലൈഫിൽ കിട്ടുന്ന അവസരങ്ങൾ ഒരുപാടാണ്. അപ്പോൾ ഈ അവസരങ്ങൾ ജീവിതത്തിൽ കിട്ടി എന്നോ ആയിട്ട് വരുമ്പോൾ ഉള്ള ട്രെയിനിങ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്, കുറച്ചുകൂടി. അതായത് നേരിട്ട് ഒരു എന്നോ ആയിടെ ട്രെയിനിങ്ങിലേക്ക് ഫസ്റ്റ് വരുന്നത്, ഇപ്പോൾ ഒരു പി ആർ സി എൻ കോഴ്സിലേക്ക് വരുന്നതും അതിനുശേഷമുള്ള പ്രൊമോഷൻ ട്രെയിനിങ്ങിലേക്ക് വരുന്നതും, അതേസമയം ഒരു കേഡറ്റായിട്ട് ട്രെയിനിങ്ങിലേക്ക് വരുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ ലെഫ്റ്റനന്റ് റാങ്കിലുള്ള ആ ട്രെയിനിങ് അതിനുശേഷം ഇത്ര നിശ്ചിത വർഷം കഴിഞ്ഞിട്ട്, സേവനം കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻ റാങ്കിലേക്കുള്ള ട്രെയിനിങ്, അതും ഇതേപോലെ തന്നെ. നമ്മൾ ഓരോ കേഡറ്റ്സിനെ നമ്മൾ എങ്ങനെയാണ്, അവർക്ക് എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ പഠിപ്പിക്കണം, അവർക്ക് എങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെയിനിങ് എന്ന് പറയും. പി എ സ്റ്റാഫ് ഉണ്ടാകും മറ്റ് ട്രെയിനിങ്ങൊക്കെ കൊടുക്കാനായിട്ട്. പല വിഷയങ്ങളും എടുക്കേണ്ടത് നമ്മളാണ്, എന്നോ ആണ്. അപ്പോൾ ഈ വിഷയങ്ങൾ അത് നമ്മൾ നന്നായിട്ട് പഠിച്ച് തന്നെ എടുക്കണം. ഈ വിഷയങ്ങൾക്കുള്ള അതിലുള്ള ആഴത്തിലുള്ള അറിവ്, മറ്റ് ട്രെയിനിങ് ഓരോ ക്യാമ്പിൽ നമ്മൾ പോകുമ്പോൾ എങ്ങനെയായിരിക്കണം, നമ്മൾ എങ്ങനെയാണ് ഓരോ കുട്ടികളെയും അപ്രോച്ച് ചെയ്യേണ്ടത്, ഇതെല്ലാം ആ ട്രെയിനിങ്ങിൽ നമുക്ക് പി ആർ സി എൻ കോഴ്സിൽ നമുക്ക് തരും. അതിനുശേഷമുള്ള ഈ പ്രൊമോഷൻ പീരീഡ് അത് വരുമ്പോഴും ഇതേപോലെ സമാനമായിട്ടുള്ള ട്രെയിനിങ്ങും പഠനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ അപ് ടു ഡേറ്റ് ആകുകയാണ്, ഓരോ പ്രാവശ്യവും നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ അത് നമ്മളുടെ കേഡറ്റ്സിനോട് നമ്മളെങ്ങനെ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യണം, അവരോട് എങ്ങനെ പെരുമാറണം, അവർക്ക് ഏതെല്ലാം സബ്ജക്ട്സ് പുതിയതായിട്ട് പറഞ്ഞു കൊടുക്കണം, ഇതെല്ലാം ഈ ഓരോ ട്രെയിനിങ്ങിലും നമുക്ക് കിട്ടുന്നുണ്ട്. അത്ര ഈസി അല്ല. ചിലപ്പോൾ നമ്മൾ 2 മണിക്കൂറൊക്കെ ആയിരിക്കും ഉറങ്ങുക, ചിലപ്പം നമുക്ക് പരീക്ഷകൾ, ആ പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങേണ്ടതുണ്ട്, നല്ല കോമ്പറ്റീഷനാണത്. അപ്പോൾ അങ്ങനെ പോകുന്നു ആ ട്രെയിനിങ്, നല്ല കഠിനമായിട്ടുള്ള ട്രെയിനിങ് തന്നെയാണ്. പക്ഷേ നമ്മൾ ആസ് എ കേഡറ്റ് ആസ് എന്ന് എന്നോ എൻജോയ് ചെയ്യും. കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും കുട്ടികളെ നമുക്ക് മോഡൽ, എന്താ പറയുക, നല്ല ഒരു വ്യക്തിത്വമുള്ളവരായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും. എനിക്ക് സന്തോഷമായിരുന്നു, സന്തോഷമാണ്. നമ്മൾ അതിൽ ഓരോന്ന് പോകുമ്പോൾ അതികഠിനമായിട്ടുള്ള ട്രെയിനിങ് ആണ്, പക്ഷേ അത് എൻജോയ് ചെയ്യും, സൊസൈറ്റിക്ക് വേണ്ടിയാണ്.
1: കാരണം എനിക്ക് തോന്നുന്നു എൻ സി സി എന്ന് പറയുമ്പോഴത്തേക്കും നാഷണൽ കേഡറ്റ്സ് കോർപ്പ് ഒരു ഒരു രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ ഒരു ഒരു മുന്നണി കൂടിയാണ്.
0: യൂണിഫോം ഇട്ട ഏറ്റവും വലിയ യൂത്ത് ഓർഗനൈസേഷൻ ആണ്. ഏതാണ്ട് 17 ലക്ഷത്തിൽ അധികം കേഡറ്റ്സ് ഇന്ന് ഇന്ത്യയിലുണ്ട്. അപ്പൊ അത് ഏറ്റവും വലിയ ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ്.
1: സോ അത്രയും വലിയൊരു യൂത്ത് ഒരു ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു

0: ഒരു ടീമിലേക്ക് കുട്ടികളെ തയ്യാറാക്കുക, അല്ലെങ്കിൽ അല്ലെ, അത് അത് വളരെ കഠിനമേറിയ ഒരു ജോലി തന്നെയാണ്.
1: തീർച്ചയായിട്ടും
0: അതിനുവേണ്ടി നമുക്ക് അത്രയേറെ പ്രീ പ്രിപ്പറേഷൻസിന്റെ ആവശ്യമുണ്ട്.
1: എനിക്ക്
0: തോന്നുന്നു അതാണ് നിങ്ങൾ ഈ റാങ്കിങ്ങിന്റെ ഓരോരോ എന്താ ക്യാമ്പുകളും കാര്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി തന്നെ സെൽഫ് പ്രിപ്പയർഡ്
1: ആകുന്നത്.
0: ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോൾ മാമിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങളെ കുറിച്ചാണ് നമ്മൾ മേജർ റാങ്കിങ്ങിലേക്ക്, പക്ഷെ ഇതിനൊക്കെ ഒരു തുടക്കമുണ്ടല്ലോ മാം. തീർച്ചയായിട്ടും.

ഞാന് ജനിച്ചത് വയനാട് നടവയൽ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അവിടെയായിരുന്നു ജനിച്ചത്. ഞങ്ങൾ 7 മക്കളാണ്. അമ്മ, ചാച്ചൻ, വളരെ പാവപ്പെട്ട ഒരു വീട്. അവിടുന്ന് സാധാരണ വീടിന്റെ അടുത്ത് തന്നെ ആയിരുന്നു പ്രീ പ്രൈമറി വിദ്യാഭ്യാസം. 1 മുതൽ 4 ക്ലാസ് വരെ ശശിമല ഗവൺമെന്റ് യു പി സ്കൂൾ, LP സ്കൂളായിരുന്നു. ഇന്നത് യു പി സ്കൂളായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ പഠിച്ചു. അതിനുശേഷം സെന്റ് മേരീസ് ഹൈസ്കൂൾ, മുള്ളംകൊല്ലി. സെന്റ് മേരീസ് ഹൈസ്കൂളും സെന്റ് മേരീസ് UP സ്കൂളും. UP സ്കൂളിൽ അവിടെ പഠിച്ചിട്ട് ഹൈസ്കൂളിലേക്ക്. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഗൈഡായിരുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ടായിരുന്നു. അത് ഏറ്റവും വലിയൊരു അവസരമായിരുന്നു അത്. അപ്പോൾ ഒരു ഗൈഡായിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ, ഇപ്പം സംസ്ഥാന കലോത്സവങ്ങൾ, സ്പോർട്സുകൾ ഒക്കെ പലപ്പോഴും ഞങ്ങളുടെ സ്കൂളിൽ നടക്കാറുണ്ടായിരുന്നു. അവിടെ നമ്മളൊരു ഗൈഡായിട്ട്, ഞാനൊരു ആ ഗൈഡിൻ്റെ ഒരു വേഷമൊക്കെ ഇട്ട് ഓടുന്ന കുട്ടികൾക്ക് നാരങ്ങാവെള്ളം കൊടുക്കുക, അതേപോലെ അവർക്ക് ഇപ്പോൾ വീഴുന്നവരുണ്ടെങ്കിൽ അവരെ പരിചരിക്കുക, അതൊക്കെ വലിയൊരു അന്ന് വലിയ അഭിമാനമായിരുന്നു, വലിയ അവസരമായിരുന്നു. അങ്ങനെ ഒരു ഗൈഡായിട്ട് വന്ന് അതിനുശേഷം പ്രീ ഡിഗ്രി പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി, അവിടെയാണ് പഠിച്ചത്. ആ പഠിക്കുന്ന സമയത്ത് NSS ൽ ഉണ്ടായിരുന്നു. അതും വലിയൊരു ട്രെയിനിങ് ആയിരുന്നു. NSS ൻ്റെ 2 വർഷം സോഷ്യൽ ആക്ടിവിറ്റീസും കൾച്ചറൽ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത 2 വർഷം. പിന്നീടാണ് സെന്റ് മേരീസ് കോളേജിൽ ഡിഗ്രി എക്കണോമിക്സ് എടുത്ത് പഠിക്കുന്നതും. അന്നൊന്നും ഈ ഒരു കുഗ്രാമത്തിൽ നിന്ന് വരുമ്പോൾ എന്താണ് NCC ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ യൂണിഫോം ഒക്കെ ഇട്ട് നടക്കുന്നുണ്ട്. ആ, ഞാനും പോയി ചേർന്നു. ഇതിന് ഗ്രേസ് മാർക്ക് ഉണ്ടെന്നോ, അതല്ലെങ്കിൽ ഇത് ത്രൂ ആർമിയിലേക്ക് പോകാമെന്നോ ഡിഫൻസിലേക്ക് പോകാമെന്നോ ഇങ്ങനെയൊന്നും അറിഞ്ഞിട്ടല്ല അന്ന് NCCയിൽ ചേർന്നത്. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ അത്ഭുതങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത്. ഒരുപാട് അവസരങ്ങൾ. ഒരുപക്ഷെ ആ ശശിമല എന്ന പ്രദേശത്ത് നിന്ന് അല്പം പോലും പുറത്തേക്ക് കടക്കാത്ത എനിക്ക് കിട്ടിയ അവസരം എന്ന് പറയുന്നത് കോഴിക്കോട് കാണുക, ചുരമിറങ്ങി പോയി വയനാടൻ ചുരം ഇറങ്ങി കോഴിക്കോട് പോയി ക്യാമ്പ് ചെയ്യുക. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു രാത്രി ഒരു ക്യാമ്പിൽ കോഴിക്കോട് കടലിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ പെൺകുട്ടികൾക്ക് അവിടെ വെസ്റ്റ് ഹിൽ എന്ന് പറയുന്നത് താമസം. വെസ്റ്റ് ഹിൽ 9 കേരള ഗേൾസ് ബറ്റാലിയൻ ആയിരുന്നു അന്ന്. അപ്പോൾ അവിടെ താമസിക്കുക, രാത്രിയിൽ കടലിരമ്പം കേൾക്കുക, ഇതൊക്കെ കടലൊന്നും ശരിക്കും ഞാനൊന്നും ഒക്കെ ഞാൻ കാണുന്നതൊക്കെ അന്ന് ഈ NCCക്ക് വന്നതിന് ശേഷമാണെന്ന് പറയാം. ഞങ്ങൾ ഇടയ്ക്ക് ഈ കടലിരമ്പം കേട്ട് രാത്രികളിൽ ഇരുന്ന് പഠിക്കുക, അങ്ങനെ B സർട്ടിഫിക്കറ്റ് പരീക്ഷയൊക്കെ എഴുതുക. അപ്പോൾ ആ സെന്റ് മേരീസ് കോളേജിലെ ആ ഒരു 3 വർഷം എന്ന് പറയുന്നത് ഏതാണ്ടൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 ക്യാമ്പ് ചെയ്യാനുള്ള അവസരം കിട്ടി. മറ്റൊന്ന് അന്ന് പാരക്ലൈംബിങ് പാരച്ചൂട്ടിൽ നമുക്ക് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു വണ്ടിയിൽ പാരച്ചൂട്ട് ഇങ്ങനെ കയറുകൊണ്ട് ബന്ധിച്ച് ആ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകും, അതിൻ്റെ എയർ കൊണ്ട് നമ്മൾ മേലേക്ക് പൊങ്ങി, അത് നിശ്ചിത നല്ല ഉയരത്തിൽ നമുക്ക് പറക്കാൻ പറ്റും. അത് ആദ്യമേ തന്നെ നമുക്ക് അത് ഒരു പ്രാക്ടീസ് തരും. എങ്ങനെയാണ് എർത്ത് ചെയ്ത് ഡൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ റോള് ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ അതില്ലാന്ന് തോന്നുന്നു NCCയിൽ, ഇപ്പം നമ്മുടെ കേരളത്തിലൊന്നും ഇല്ല. അങ്ങനെ ഒരു അവസരം വന്ന് കിട്ടിയിരുന്നു. അതൊരു വലിയ അഭിമാനമായിരുന്നു അന്ന് അങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത്. അതുപോലെ ഒരിക്കലും പോലും ഞാൻ സ്പോർട്സിന് ഗ്രൗണ്ടിൽ ഇത് സെർവ് ചെയ്യാൻ എങ്ങനെ ഗൈഡായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഓട്ടം ചാട്ടം അങ്ങനെയൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സെന്റ് മേരീസ് കോളേജിൽ നിന്ന് ഈ ക്യാമ്പുകൾക്ക് പോയി അതിൻ്റെ RDC ഡൽഹി റിപ്പബ്ലിക് ഡേ ക്യാമ്പിനുള്ള സെലക്ഷൻ വന്ന സമയത്താണ് ആദ്യമായിട്ട് ഞാൻ, അന്ന് ക്രോസ് കൺട്രി കോമ്പറ്റീഷൻ ഉണ്ട്, അതും ഇന്നില്ല, 6 കിലോമീറ്റർ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ഓടുക. അന്ന് കേരളത്തിൽ ഞാൻ 2nd വന്നു ഞങ്ങളുടെ NCC കുട്ടികൾ, അതായത് ആ ക്യാമ്പ് നടക്കുന്നതിൽ. എൻ്റെ കോളേജിൽ തന്നെ പഠിച്ച ഒരു കുട്ടി, ഒരു ശോഭ എന്നാ പേരുന്നു, ശോഭ 1st, ഞാൻ 2nd ആയിരുന്നു. ഒരുപക്ഷെ ഈ ഡൽഹി റിപ്പബ്ലിക് ഡേ പരേഡ് അന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം വന്നത് ആ ക്രോസ് കൺട്രി കോമ്പറ്റീഷനിലൂടെയാണ്. പിന്നെ നന്നായിട്ട് പാടും എന്നല്ല, അന്ന് ഞാൻ ഒരുവിധം പാടുമായിരുന്നു. അതേപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഹാർമോണിയം ഒക്കെ ചെറിയ ക്ലാസ്സിൽ, വീട്ടിലൊരു അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, വളരെ പാവപ്പെട്ടായിരുന്നു. പക്ഷേ ചാച്ചൻ, എൻ്റെ ചാച്ചൻ ഒക്കെ, അമ്മച്ചി ഒക്കെ കലയോട് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ 8 ക്ലാസ്സിലൊക്കെ ഹാർമോണിയം പഠിപ്പിക്കാൻ വിട്ടു, കഥാപ്രസംഗം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹാർമോണിയം ഒക്കെ വായിച്ച് അരങ്ങേറിയിട്ടുണ്ട്. അങ്ങനെ പാട്ടിൻ്റെ ഒരു അംശമൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഈ നമുക്കറിയാം NCC ക്യാമ്പിന് പോകുന്ന സമയത്ത് നമുക്ക് കൾച്ചറൽ കോമ്പറ്റീഷൻസ് ഉണ്ട്. എല്ലാ ദിവസവും തന്നെ നൈറ്റ് കൾച്ചറൽ കോമ്പറ്റീഷൻസ് ഉണ്ടാവും, കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ പാടാനുള്ള അവസരം കിട്ടി, ഡാൻസ് ചെയ്യാനുള്ള അവസരം കിട്ടി. ഡൽഹിയിലെ റിപ്പബ്ലിക് ഡേ പരേഡിന് പോയപ്പോഴും ഈ മ്യൂസിക്കിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടി. ഞങ്ങൾക്ക് അന്ന് കേരളത്തിൽ ഞങ്ങൾക്ക് 1st കിട്ടുകയും ചെയ്തു. അതായത് 1991 ലാണ്. അപ്പോൾ അങ്ങനെ ആ ഗ്രാമത്തിൽ നിന്ന് വന്ന് സ്കൂളിലെ പഠനം, കോളേജിലെ പഠനം, ആ പഠനമെല്ലാം കഴിഞ്ഞ്

പതുക്കെ പതുക്കെ ഇങ്ങനെ ഒരു നമ്മൾ കേഡറ്റായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്താവണം എന്നുള്ള ഉറച്ച ഒരു തീരുമാനം. എനിക്കൊരു ടീച്ചർ ആവുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. എന്നാൽ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഞാനൊരു അസോസിയേറ്റ് എൻ സി സി ഓഫീസർ ആവുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. ബട്ട് യൂണിഫോം ഇട്ട് നടക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അനുഭവം എന്ന് പറഞ്ഞാൽ യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയാണ്. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അറിയാതെ ഒരു കേഡറ്റാണെങ്കിലും എന്നാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു ഡിസിപ്ലിൻ ഉള്ളിൽ വരും, അത് പുറമേയും വരും. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എന്ന് തോന്നുന്നു, എൻ്റെ കേഡറ്റ്സിനോട് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. യൂണിഫോം ഒരിക്കൽ ഞാൻ യൂണിഫോം ഇട്ട് സെൻറ് മേരീസ് കോളേജിൻ്റെ അടുത്ത് കുപ്പാടി ഫോറസ്റ്റ്, ഒരു ബത്തേരിയിൽ ഒരു ഫോറസ്റ്റ് ഉണ്ട്. അതിലെ ഞങ്ങൾ പുൽപ്പള്ളിയിൽ നിന്ന് 25 കിലോമീറ്റർ, ചിലപ്പം ബസ്സൊന്നും ഇല്ലാത്ത സമരങ്ങളൊക്കെയാണ് നടക്കുകയൊക്കെ ചെയ്യും. സാറ്റർഡേസ് ശനിയാഴ്ച ദിവസങ്ങളിലെ പരേഡിന് ഒരു ദിവസം വരുമ്പോൾ ഞാനിങ്ങനെ നടന്നു വരിക. യൂണിഫോം വിട്ടാൽ നമുക്ക് ഗമയാണ്, ഞാൻ യൂണിഫോമിലാണല്ലോ എന്നുള്ള വലിയൊരു ഗമയുണ്ട്. ഞാൻ എന്തോ ആണ്, അതാണ്, യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ ഞാൻ എന്തോ ആകുകയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. നോർമൽ നമ്മുടെ ഒരു സിവിൽ സാധാ ഡ്രസ്സ് ഇടുന്നത് പോലെയല്ല. ആ യൂണിഫോം ഇട്ട് വരുന്ന സമയത്തുകൊണ്ട് കുറേ കുറച്ച് അകലെ ഞാൻ നോക്കുമ്പോൾ കുറേ ആളുകൾ, കുറേ ആണുങ്ങൾ ഇങ്ങനെ വട്ടം കൂടിയിരിക്കുക. എന്നെ ഞാനിങ്ങനെ അകലെ നിന്ന് നടന്നു വരിക, ഞാൻ നോക്കുമ്പോൾ ഇവർ ഓട്ടമാണ്, പറിച്ചു വിടുന്നുണ്ട്, നല്ല ഓട്ടമാ. എന്താ ഇപ്പൊ ഇവരിങ്ങനെ ഓടുന്ന, ഞാനിങ്ങനെ വിചാരിച്ചു. ഞാൻ നോക്കുമ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ, അന്ന് ഞങ്ങളുടെ വയനാട് അന്നത്തെ ആളുകൾക്കൊന്നും, ഇവൻ എൻ്റെ വീട്ടിൽ പോലും ഇപ്പോൾ എന്താണ് എൻ സി സി ഒന്നും അറിയില്ല. ഞാനങ്ങ് പോയി യൂണിഫോം ഇട്ട് പോകുന്നു, ഇവർക്കൊന്നും അറിയില്ല ഇതെന്താണെന്ന്. ഈ ആളുകൾക്കും അറിയില്ലായിരുന്നു ഇതെന്തോ പോലീസാന്ന് വിചാരിച്ചിട്ടാണ് ഈ ചീട്ട് കളിക്കാർ ഓടിയത്. അതെൻ്റെ ലൈഫിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഞാൻ യൂണിഫോം ഇട്ട് ചെല്ലുമ്പോൾ എന്നെ കണ്ടിട്ട് ചീട്ട് കളിക്കാർ ഓടുന്നു. അത് അത് ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും ഇന്നും പെട്ടെന്ന് ആരും ഈ യൂണിഫോം കാക്കി കാണുമ്പോൾ എൻ സി സി എന്ന് എഴുതിയിരിക്കുന്ന നോക്കൂല. ഇപ്പൊ ഈ മേജർ റാങ്ക് വെച്ചതിന് ശേഷം പല ഇപ്പൊ പോലീസുകാര് ഇപ്പം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ, അതേപോലെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുമ്പോൾ പല ലേഡി വനിതാ ഓഫീസ് പോലീസ് ഓഫീസേഴ്സും അതേപോലെ ജെന്റ്സും ഒക്കെ സല്യൂട്ട് ചെയ്യുന്നുണ്ട്, സല്യൂട്ട് ചെയ്യാറുണ്ട്. നമുക്കത് കാണുമ്പോൾ വളരെ അത് ഒരു അനുഭവമാണ്. അപ്പോൾ ആ കേഡറ്റായിട്ട് വന്നിട്ടുള്ള അനുഭവം, അവിടെ നിന്ന് ലൈഫിലെ അനുഭവം, അപ്പോൾ എത്ര പാവപ്പെട്ട, അത്രയും പാവപ്പെട്ട, പഠിക്കാൻ ശരിക്കും ഏതാണ്ട് ഒരു 5-ാം ക്ലാസ് മുതൽ പഠിത്തം നിർത്താനായിട്ട് വീട്ടുകാരൊക്കെ തീരുമാനിച്ചതായിരുന്നു. 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അത്രയും ഞാൻ പറഞ്ഞല്ലോ, വളരെ പരാധീനതയുള്ള ഒരു കുടുംബമായിരുന്നു. പലപ്പോഴും പലരും ഇപ്പം സ്കൂളിലാണെങ്കിലും അധ്യാപകരുടെ സഹായം, ഇപ്പം 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ടീച്ചേഴ്സൊക്കെയാണ് എൻ്റെ സ്പെഷ്യൽ ഫീസ്. അന്ന് 2.5 രൂപ മതി സ്പെഷ്യൽ ഫീസ്, പക്ഷേ ടീച്ചേഴ്സാണ് പലപ്പോഴും കൊടുക്കുക. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണെങ്കിലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു സാറാമ്മ ചേച്ചി പഴശ്ശിരാജ കോളേജിൽ പഠിക്കുമ്പോൾ ചേച്ചിയൊക്കെ എൻ്റെ ഫീസ് കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാ ശനിയാഴ്ചകളിലും ഇപ്പോൾ ഡിഗ്രി കാലത്തൊക്കെ ആണെങ്കിലും പണിക്ക് പോകും, കൂലിപ്പണിക്ക് പോകും, അതേപോലെ വെക്കേഷൻ സമയത്ത് പണിക്ക് പോകും, അങ്ങനെ ഒരുപാട് കൂലിപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ഇതെന്ന് എവിടുന്ന് എന്താവാനാന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ എൻ സി സി നമുക്ക് തരുന്ന, എനിക്ക് തന്ന ഒരു വല്ലാത്തൊരു ധൈര്യവും ഒരു സെൽഫ് കോൺഫിഡൻസും ഉണ്ട്. എൻ്റെ ഒരു പേഴ്സണാലിറ്റിയിൽ അത് വളരെ വ്യക്തമായിട്ട്, എൻ്റെ വളർച്ചയിൽ എൻ സി സിക്ക് വലിയൊരു പങ്കുണ്ട്. ഇന്ന് ഇവിടെ ഈ മേജർ റാങ്കിൽ സെൻറ് തെരേസ ഇപ്പം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വനിതാ കോളേജിൽ അധ്യാപികയായിട്ടും അസോസിയേറ്റ് എൻ സി സി ഓഫീസറായിട്ടും 21 കേരള ബറ്റാലിയൻ്റെ എറണാകുളം ഗ്രൂപ്പിൻ്റെ ഒക്കെ കീഴിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനമാണ്. കാരണം 100 കണക്കിന് പെൺകുട്ടികൾ, ആദ്യം 52 നമ്മുടെ സ്ട്രെങ്ത്, ഇപ്പോൾ അത് 105, ഇത്രയും പെൺകുട്ടികൾ ഇത്രയും വർഷത്തിനിടയിൽ അവരെ നല്ല നിലയിൽ, അവർക്ക് ഞാൻ മാത്രമല്ല അപ്പം പി എ സ്റ്റാഫ് ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട് അവരുടെ ക്യാമ്പുകളിലും ട്രെയിനിങ്ങിനും ഒക്കെ. പക്ഷെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുണ്ട്, അത് എടുക്കുവാനും ആ കുട്ടികളുമായിട്ട് അവരെ എല്ലാ കുട്ടികൾക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്, അത് വളരെ പ്രധാനമാണ്. നമ്മളെക്കുറിച്ചൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി എടുക്കുക, ഉണ്ടാകുക എന്ന് പറയുന്നത് ഓരോ കുട്ടിയുടെയും, എസ്പെഷ്യലി ഞാൻ ഇപ്പോഴും പറയും പെൺകുട്ടികൾക്ക്, ഒരു പെൺകുട്ടിക്ക് താൻ എന്തിനും കൊള്ളത്തില്ല, എനിക്ക് ഞാൻ പാവപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, അങ്ങനെ പല വിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ഫേസ് ചെയ്ത് ഒരുപാട് വളരെ എന്താ പറയുക വിഷമകരമായ സ്ഥിതിയിൽ നിന്ന് വരുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. പക്ഷേ അവർ എൻ സി സിയിൽ ചേർന്ന് കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് വിതിൻ 1 മന്ത് ഒക്കെ അവരിൽ ആ വ്യത്യാസം എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അവർ വളരെ പെട്ടെന്ന് വളരെ കോൺഫിഡൻസ് ഉള്ള, വളരെ ജീവിതത്തിൽ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹിച്ചു വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കാൻ ഞാനടക്കമുള്ള എൻ സി സിയുടെ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ബറ്റാലിയനിൽ നിന്ന് വരുന്ന പി എ സ്റ്റാഫ് ജെ സി ഐസ് ഉണ്ടാവും, അടക്കം നമുക്ക് കഴിയുന്ന എന്ന് പറയുന്നത്.
തീർച്ചയായിട്ടും എൻ്റെ ഒരു എഫർട്ട്. ഇപ്പോൾ നമ്മൾ കേഡറ്റ്സിനെ ഒരു പ്രൈം ഏറ്റവും ആ കോളേജ് തലത്തിൽ ആദ്യ ഒരു സെലക്ഷൻ നടത്തുന്നതിൽ അത് എന്നോയ്ക്ക് പങ്കുണ്ട്. അതിനുശേഷമുള്ള ആ എൻറോൾമെൻറ്റ് സെലക്ഷൻ കാര്യങ്ങളൊക്കെ കമാൻഡിങ്

0: ഓഫീസേഴ്സും പി എ സ്റ്റാഫും ഒക്കെ അവർക്കൊക്കെ ഇതിൽ റോളുണ്ട്. ഒരു കേഡറ്റിനെ അഡിയുടെ സെലക്ഷനെ വിടുന്ന ആ ഫസ്റ്റ് സ്റ്റേജ് എൻഒ, അതിനുശേഷമുള്ള പീരീഡും ട്രെയിനിങ്ങും എല്ലാം ഇവരുടെ കൈകളിലൂടെയാണ് പോകുന്നത്. പക്ഷേ ആദ്യ ആ ഒരു സെലക്ഷൻ, ആ കുട്ടികളെ തിരിച്ചറിയുക ഇതിന് കൊള്ളാം എന്ന്. എന്നെ സംബന്ധിച്ച് എൻറോൾമെൻറ് നടത്തുമ്പോൾ തന്നെ ഞാൻ കുട്ടികളെ, ഇപ്പോൾ ഓൺലൈൻ എൻറോൾമെൻറ്, കൊറോണ കാലത്ത് ഓൺലൈൻ എൻറോൾമെൻറ് നടത്തിയ ഒരു കുട്ടിയാണ്, അല്ല ഓൺലൈൻ ഇൻ്റർവ്യൂ, ഫസ്റ്റ് ഇൻ്റർവ്യൂ ഓൺലൈൻ ആയിട്ട് നടത്തിയ കുട്ടിയാണ് കീർത്തി യാദവ്. ഇപ്പോൾ 2023 ഓൾ ഇന്ത്യ ബസ് കേഡറ്റായത് കീർത്തി യാദവ്. അത് ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തിയതാ. അപ്പോൾ പോലും എന്നിലെ കേഡറ്റ്, അതാണ് ഒരു കേഡറ്റായിട്ട് എന്നോ ആയതിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണത്. ഒരു കേഡറ്റിന് ഈ കുട്ടിക്ക് ഡൽഹി എത്താൻ പറ്റും, കാണുമ്പോൾ അറിയാം, പെട്ടെന്ന് അറിയാൻ പറ്റും ഈ കുട്ടിക്ക് അത് പറ്റും, ഈ കുട്ടിക്ക് അത് കഴിവുണ്ട്. അങ്ങനെ അവരുടെ കലയെ തിരിച്ചറിയാനും അവരെ ആ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ട ആ ഒരു പാതയിലേക്ക് തെളിച്ചു വിടാനും കഴിയും പെട്ടെന്ന് നമുക്ക്. അപ്പോൾ ഈ ഒരു കലയെ സ്നേഹിക്കുന്ന ഒരു മനസ്സ്, ഈ യൂണിഫോമിനെ സ്നേഹിക്കുന്ന ഒരു മനസ്സ്, പെൺകുട്ടികൾ ഇതിലൂടെ കടന്നു പോയാൽ അവർക്ക് ഈ ഒരു ലെവലിൽ എത്താൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞ ഒരു എൻ്റെ അനുഭവം, ഇതെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കോളേജിൽ നടക്കുമ്പോൾ ഞാൻ മലയാളത്തിലേക്ക് കുട്ടികളുണ്ടോയെന്നല്ല ഞാൻ നോക്കുക പലപ്പോഴും. ഞാൻ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് ഓരോ കുട്ടീനെയും വെറുതെ ഇങ്ങനെ നോക്കും. ഈ കുട്ടികളെ നമ്മളുടെയിലേക്ക് അടുപ്പിക്കുന്ന ഒരു സൂത്രം എനിക്ക് പലപ്പോഴും അത് പലപ്പോഴും വിജയിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ കണ്ട് സെലക്ട് ചെയ്യുന്ന കുട്ടി ഉറപ്പായിട്ടും ആ വർഷം ഡൽഹി പോയിരിക്കും. ഒരു വർഷം 6 കുട്ടികൾ ഡൽഹിയിൽ തൽസൈനിക ക്യാമ്പിൽ ഒരേ ടൈമിൽ പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് മിക്ക വർഷവും തന്നെ ഡൽഹി റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുന്ന കുട്ടികൾ നമ്മുടെ കോളേജിൽ നിന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു 21 കേരള ബറ്റാലിയൻ്റെ കീഴിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് എറണാകുളം സെൻറ് തെരേസാസ് കോളേജാണ്.
1: എനിക്ക് തോന്നുന്നു പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, ഒരു വുമൻസ് കോളേജ് കൂടി ആയിട്ട് നമുക്ക് ആൺകുട്ടികൾ ഇല്ല എന്നൊരു കാര്യം കൂടി ഉണ്ട്. പക്ഷെ അതിനെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് ആക്കിക്കൊണ്ടാണ് നമ്മൾ അച്ചീവ്മെന്റുകൾ നേടുന്നത് എടുത്തു പറയാനുള്ള കാര്യമാണ്. ആൻഡ് വീണ്ടും മാം, ഇനി അടുത്തതായി പറയാനുള്ളത് മാമിന്റെ അധ്യാപന ജീവിതത്തെ കുറിച്ചാണ്. എന്തുകൊണ്ടായിരുന്നു മാം ഒരു മലയാളം അധ്യാപിക ആവണം, അല്ലെങ്കിൽ ഒരു ഒരു കോളേജിലെ ഒരു പ്രൊഫസർ ആവണം, ആ ഒരു ആഗ്രഹത്തിലേക്കൊക്കെ വന്നതും അതിലേക്ക് നയിച്ച വഴികൾ എന്തൊക്കെയായിരുന്നു മാം?
0: ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് പറയും, ഇപ്പം എൻ സി സിയിൽ ചേർന്ന് കഴിയുമ്പോൾ ചില കുട്ടികൾക്ക് ചില സമയത്ത് പറയും, മാം പഠിക്കാനുണ്ട്, പരീക്ഷയുണ്ട്, അയ്യോ അത് ഷോ മാം, പരേഡിന് ചില ദിവസം ഇപ്പോൾ ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ, മാം എനിക്ക് പരീക്ഷ ഉണ്ടായിരുന്നു, പഠിക്കാനുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, 3 വർഷം NCC ക്യാമ്പുകൾക്ക് പോയി, 3 വർഷം പിന്നെ പരീക്ഷകൾ എഴുതി പാസ്സായി, ആ ഡൽഹി റിപ്പബ്ലിക് ഡേ പരേഡും അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു അധ്യാപികയും അസോസിയേറ്റ് NCC ഓഫീസറുമായിട്ട് വന്ന് നിൽക്കുന്ന എന്നോടാണോ നിങ്ങൾ പറയുന്നത് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. കാരണം NCC ചേർന്നതുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ പോയത് കൊണ്ടോ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ലക്ഷ്യങ്ങളുടെ പാത മാറുന്നില്ല, അതൊന്നും കൂടി നമ്മുടെ മുന്നിൽ ഉറയ്ക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ചെറുപ്പം മുതൽ അധ്യാപിക ആവാൻ വലിയൊരാഗ്രഹമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വലിയൊരു റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്. 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പം ഞാൻ പറഞ്ഞല്ലോ അധ്വാനം, വീട്ടിൽ ചായക്കച്ചവടമായിരുന്നു. അപ്പം ചിലപ്പോൾ 8 കിലോ 10 കിലോ അരിയൊക്കെ ഇടിച്ചിട്ട് വേണം സ്കൂളിലൊക്കെ പോകാനായിട്ട്. 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അരി ഇടിക്കണം കടയിലേക്കുള്ള, പരീക്ഷ പിറ്റേന്നുണ്ടാവും. അപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ പോകുമോ, ഇത് ഇങ്ങനെയുള്ള കുറേ പണികൾ അതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ അപ്പോഴാണ് നേരെ പറയുക പഠിത്തം നിർത്തിക്കുക, പഠിക്കുക അധ്യാപിക ആകുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അപ്പോൾ ഈ റബ്ബർ തോട്ടത്തിൽ എപ്പോഴെങ്കിലും ഉറക്കാൻ തൂങ്ങി കുറച്ച് വെള്ളം, മൊന്തയിൽ വെള്ളമൊക്കെ ആയിട്ട് പോകും, എന്നിട്ട് ആ റബ്ബർ തോട്ടത്തിൽ പോയിരുന്ന് വെള്ളം മുഖത്തൊഴിച്ച് ഈ മരം ചോദ്യങ്ങൾ ചോദിക്കും, അങ്ങോട്ട് പഠിച്ചോടാ, പഠിച്ചില്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ അതിനോട് ചോദിക്കും. എന്തിനാ ഉറക്കം പോവാനാ? തലേദിവസത്തെ ക്ഷീണം മാറാനും കൂടെയാന്ന് ആലോചിക്കണം, നമ്മുടെ അധ്വാനത്തിന്റെ ക്ഷീണം കൂടി മാറാനാ. ഉറക്കക്ഷീണമുണ്ട്, പട്ടിണി, ദാരിദ്ര്യം, ഒരുപാട് പട്ടിണി കടന്നിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്, ഇതെല്ലാം മാറണ്ടേ? അപ്പൊ ആ ടീച്ചർ ആവുക എന്നുള്ള വലിയൊരു സ്വപ്നമായിരുന്നു. ഡിഗ്രി എക്കണോമിക്സ് ആയിരുന്നു, എക്കണോമിക്സ് കഴിഞ്ഞ് TTC പോയി ടീച്ചേഴ്സ്. അത് TTC പോകുന്ന സമയത്തും ട്രൈബൽ ഹോസ്റ്റലുണ്ട്, ഹോസ്റ്റലിൽ ട്യൂഷൻ എടുത്തിട്ടാണ് ഇത് പഠിക്കാനുള്ള പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ TTC കഴിഞ്ഞിട്ട് പുൽപ്പള്ളി സെൻറ് ജോർജ് UP സ്കൂള്, അവിടെ LP സ്കൂളിൽ 500 രൂപയാണെന്ന്, 500-300 രൂപയാണെന്ന് ശമ്പളം. ആ ശമ്പളത്തിൽ ജോലി ചെയ്തു, വലിയ അഭിമാനമായിരുന്നു അന്ന്. പിന്നീട് ഈ ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ഈ TTC പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് MA ചെയ്യണം എന്നൊരു ആഗ്രഹം മനസ്സിൽ വരുന്നത്. അങ്ങനെ ഈ കനവ് ഗുരുകുലത്തിൽ ഇതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ചേർന്നു. ആ സമയത്ത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ MPhil ഒരു സീറ്റ് ഒഴിവുണ്ട് എന്നറിഞ്ഞു. ആ ഒരു സീറ്റ് ഒഴിവുണ്ട് എന്നറിഞ്ഞ ഒരു സുഹൃത്ത് പറഞ്ഞ് ഉടനെ തന്നെ അങ്ങോട്ട് ട്രെയിൻ അടുത്ത ഒരു

0: ദിവസത്തിനുള്ളിൽ ട്രെയിൻ കയറി അവിടെ ചെന്നെമ്പിൽ, പിന്നെ അവിടുന്ന് PhD. അങ്ങനെയാണ്
1: അപ്പൊ മാം ആയിരിക്കുന്ന ഓരോ പൊസിഷൻ നോക്കിയാൽ, ഒരു ഒരു അസോസിയേറ്റ് NCC ഓഫീസർ ആയിരുന്നു, ആണ്, അതോടൊപ്പം തന്നെ ഒരു കോളേജ് അധ്യാപികയാണ്. പല പല റോൾസ് ഉണ്ട്. പിന്നെ ഇതിലൊക്കെ ഉപരി ചെയ്യേണ്ട മറ്റു പല റോൾസ് ഉണ്ട്. മാം ഒരേ സമയം ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ്, ഒരു വീട് മൊത്തം നോക്കി നടത്തേണ്ട ഒരു ഒരു നാഥയാണ്. അപ്പോൾ എങ്ങനെയാണ് മാം ഈ കോളേജിൽ അല്ലെങ്കിൽ ഈ പ്രൊഫഷണൽ റോളുകളുടെ ഒപ്പം തന്നെ ഈ റോളുകളും കൂടെ വളരെ ഭംഗിയായിട്ട് മാം എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്?
0: അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മളൊരു യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതം വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് മാറും. എല്ലാത്തിനും ഒരു കൃത്യത ഉണ്ടാവും. ഈവൻ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് പോലും, ഇന്നതാവുക, ഇന്ന സമയത്ത് ഉണരുക, ഇന്നതുപോലെ ചെയ്യുക, എല്ലാത്തിനും ഒരു കൃത്യത ഉണ്ടാവും. പിന്നെ നമുക്ക് കിട്ടുന്ന ജീവിത പങ്കാളി, അത് വലിയൊരു കാര്യമാണ്. ഒരു ANO ആയിട്ട് അവരുടെ ജീവിതം ഭംഗിയാവണമെങ്കിൽ അവർക്ക് കിട്ടുന്ന പങ്കാളി, അവരുടെ ഒരു സപ്പോർട്ട്, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ സപ്പോർട്ട് അത്രയധികം ഉണ്ടാവണം. എനിക്ക് ഭാഗ്യവശാൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിരുന്നു ഞാൻ. ഞാൻ MPhil ന് മദ്രാസ് യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോൾ അവിടെ മലയാളത്തിൽ തന്നെ റിസർച്ച് ചെയ്തിരുന്ന ഒരു അദ്ദേഹമായിരുന്നു അദ്ദേഹമാണ് പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ നമുക്കറിയാം, എല്ലാ ശനിയാഴ്ചയും പരേഡ് ഉണ്ടാവും, ക്യാമ്പുകൾ. അന്നൊന്നും ഞാൻ ഇവിടെ ANO ആയിട്ട് ചേരുന്ന സമയത്തൊന്നും നമ്മുടെ ബറ്റാലിയനിൽ ലേഡി ANOs വേറെ അധികം ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ചില വർഷത്തിൽ രണ്ട് ക്യാമ്പൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി, രണ്ട് മൂന്നും ക്യാമ്പൊക്കെ ചെയ്യേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല, ഇപ്പം എല്ലാവരും തന്നെ ഉണ്ട്. അപ്പോൾ ആ ക്യാമ്പ് കഴിഞ്ഞ്, പരേഡ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട് വളരെ സജീവമായിരിക്കും. ഞാൻ അവിടുന്ന് 10 ദിവസവും 3 മാസം ട്രെയിനിങ്ങിനോ 10 ദിവസം ക്യാമ്പിനൊന്നും മാറി നിന്നെന്ന് തോന്നുകയേയില്ല. അത്രയും ഭംഗിയായിട്ട് വീട് മാനേജ് ചെയ്യുമായിരുന്നു എൻ്റെ പങ്കാളി. വീടൊക്കെ അടിച്ച് വാരി തുടച്ച് നല്ല നീറ്റായിട്ട്, ഞാനിങ്ങനെ ഒരു പുതിയ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നത് പോലെയാണ് അച്ഛനും മോളും, മോളാണ്, ഒരു മോളാണുള്ളത്, മോളും എന്നെ സ്വീകരിക്കുക. പോയി കുളിച്ചു വന്നോളൂ, കുളിച്ച് ഞാൻ പോകും, നല്ല സുന്ദരമായിട്ട് ഭക്ഷണം കഴിക്കും, സുഖമായിട്ട് കിടന്നുറങ്ങും. അത്രയും വളരെ സമാധാനപരമായിട്ടുള്ള, സന്തോഷപരമായിട്ടുള്ള ഒരു കുടുംബജീവിതമാണ്.
1: അപ്പൊ മാമിന്റെ ഈ ANO ആയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ മാം ആഗ്രഹിക്കുന്ന മാമിന്റെ അച്ചീവ്മെന്റ്സ്, മാമിന്റെ ഡ്രീംസ് എല്ലാം മാമിനൊപ്പം തന്നെ, മാം എത്ര ഇന്റൻസിറ്റിയിലാണോ അത് ആഗ്രഹിക്കുന്നത്, അതേ ഇന്റൻസിറ്റിയിൽ മാമിന്റെ ഫാമിലിയും സ്വപ്നം കാണുകയും ആഗ്രഹിക്കുകയും മാം നേടണമെന്ന് അവരുടെ ഉള്ളിൽ ഒരാഗ്രഹമുള്ള
0: തീർച്ചയായിട്ടും. അതെ അതെ അതെ, എന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അതെ കേട്ടോ. ഇപ്പം ഹസ്ബൻഡ്, മോള്, ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞല്ലോ, ഈ മേജർ റാങ്ക് വെച്ച് തരാൻ നേരത്തെ എന്റെ അമ്മച്ചി 86 വയസ്സ് ഉണ്ട്. അമ്മച്ചിക്ക് ഈ 86 വയസ്സിൽ വയനാട് ശശിമലയിൽ നിന്ന് എറണാകുളം 21 കേരള ബറ്റാലിയനിൽ വന്ന് എനിക്ക് കമാൻഡിങ് ഓഫീസറുടെ ഒപ്പം നിന്നിട്ട് റാങ്ക് വെച്ച് തന്നപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് നല്ല അഭിമാനമാണ് തോന്നിയത്, ആ ഒരു സപ്പോർട്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചി വിറയ്ക്കുന്നത് ഞാൻ കണ്ടു, കാരണം അത്രയും ക്ഷീണമുണ്ടായിരുന്നു രാത്രിയുള്ള യാത്ര, അതിനുശേഷം ഇവിടെ ഇങ്ങോട്ടുള്ള വരവൊക്കെ. പക്ഷെ ആ മുഖത്ത്, മോള് ഈ നിലയിലായതിൻ്റെ ഒരു ഒരു അഭിമാനം, ആ ഒരു സപ്പോർട്ട് എനിക്ക് തന്നതിലുള്ള ഒരു സന്തോഷം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു അത് സപ്പോർട്ടാണ്. അതിനെ പഠിപ്പിക്കാനൊക്കെ ഒരുപാട് അമ്മച്ചി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പലരുടെയും മുന്നിൽ കൈനീട്ട്, ഇങ്ങനെ അധ്യാപകരോടൊക്കെ സഹായം ചോദിച്ചിട്ടൊക്കെയാണ് പുസ്തകങ്ങളും ഡ്രസ്സും ഒക്കെ വാങ്ങി തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ നിലയിലായി എന്ന് അറിഞ്ഞപ്പോൾ അതൊക്കെ ഒരു വലിയ സപ്പോർട്ട്. ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും അവരുടെ ഒരു സപ്പോർട്ടുണ്ട്.
1: ഇത്രയും നേരം നമുക്കിപ്പോൾ മാം, മാമിൻ്റെ എന്താ പറയുക, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലൈഫ് എന്ന് തീർച്ചയായിട്ടും ഞാൻ അടിവരയിട്ട് പറയണം. കാരണം ഇപ്പോൾ മാം തുടങ്ങി വന്ന, ഇപ്പോൾ മാം തന്നെ പറഞ്ഞു, ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന്, പുറത്തേക്ക് പറയുന്ന വലിയ ആക്സസ് ഒന്നും ഇല്ലാത്ത ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് ഇന്ന് ഈ നിൽക്കുന്ന നിലയിൽ വരെ എത്താൻ മാം എടുത്ത എഫേർട്സും മാം എടുത്ത ആ ഹാർഡ് വർക്കും ഒക്കെ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ഒട്ടനവധി വ്യക്തികൾക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും. അതോടൊപ്പം തന്നെ മാം തീർച്ചയായിട്ടും ഈ റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇന്ന് നമുക്ക് വേണ്ടി തിരക്കിട്ട മാമിൻ്റെ ഷെഡ്യൂളിനിടയ്ക്കും നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കും, ഇവിടെ എത്തിച്ചേർന്നതിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു മാം. നന്ദി, നമസ്കാരം.
0: സന്തോഷം അന്ന, ഒരുപാട് സന്തോഷമായി ഈ കമ്മ്യൂണിറ്റി റേഡിയോയിൽ വന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം തന്നതിന്, ഇതിൻ്റെ എല്ലാ ആളുകൾ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ആർക്കെങ്കിലുമൊക്കെ, പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു, പെൺകുട്ടികൾക്ക്, ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ഈ ഒരു സംഭാഷണം, ഈ നിമിഷങ്ങൾ പ്രയോജനപ്പെടുകയാണെങ്കിൽ അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത്. ഇൻസ്പിരേഷൻ ആർക്കെങ്കിലും

0: ഇതിലുമൊക്കെ ഉണ്ടേ ആകുന്നുവെങ്കിൽ എന്നെ സംബന്ധിച്ച് അത് വലിയ സന്തോഷമാണ്. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി.
1: താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്.
2: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചിൻ NDFM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ അവസാനത്തെ കോൺക്രീറ്റ് ഗർഡറും ഉയർത്തി. 2005

166-ാമത്തെ ഗാർഡറാണ് കഴിഞ്ഞ 6-ാം തീയതി അരൂരിൽ സ്ഥാപിച്ചത്. 1-ാം റീച്ചിൽ അരൂർ ശ്രീനാരായണ നഗറിന് സമീപമുള്ള 25-26 തൂണുകൾക്കിടയിൽ ആ ദിവസം വൈകിട്ടോടെയാണ് ഗാർഡർ മുകളിൽ കയറ്റുന്ന ജോലി പൂർത്തിയാക്കിയത്. തുറവൂർ ആലക്കപ്പറമ്പിൽ നിന്ന് അവസാന ഗഡറുമായി അലങ്കരിച്ച പുള്ളർ ലോറി അരൂർ ശ്രീനാരായണ നഗറിലേക്ക് കരാർ കമ്പനി ജീവനക്കാരുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നു. 250 ടൺ ശേഷിയുള്ള 2 ക്രെയിൻ ഉപയോഗിച്ച് തൂണിന് മുകളിൽ കയറ്റി. ഗർഡർ ഉയർത്തുന്ന സമയത്ത് ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരുന്നു. ഗർഡറുകൾ യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്ന ജോലി 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ദേശീയപാതയിൽ കളമശ്ശേരി അപ്പോളോ ജംഗ്ഷൻ മുതൽ TVS കവല വരെയുള്ള 500 മീറ്ററോളം ദൂരം മറികടക്കാൻ യാത്രക്കാർക്ക് തിരക്കുള്ള സമയങ്ങളിൽ മണിക്കൂറുകളോളം സമയമെടുക്കുന്നു എന്ന് വാർത്തകൾ. വാഹനയാത്രക്കാരെ അസ്വസ്ഥമാക്കുന്ന യാത്രാ തടസ്സങ്ങൾ ഏറെയാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളും ആലുവയിൽ നിന്ന് വരുന്ന വാഹനങ്ങളും സന്ധിക്കുന്ന സ്ഥലത്ത് തുടങ്ങുന്നു ഗതാഗത കുരുക്ക്. ഇവിടത്തെ കുരുക്ക് പലപ്പോഴും മുട്ടം വരെ നീളും. പ്രീമിയർ കവലയ്ക്കും RS ജംഗ്ഷനുമിടയിൽ ദേശീയപാത മുറിച്ചുകടക്കാൻ വഴിയാത്രക്കാർക്കായി 2 പെലിക്കൺ ക്രോസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തനത്തിലുള്ള വീഴ്ച പലപ്പോഴും ആവശ്യമില്ലാതെ വാഹനങ്ങൾ നിർത്തിയിടുന്നതിനും അപകടങ്ങൾക്കും കാരണമാകുന്നു. ഇവിടെ തന്നെ എറണാകുളത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കൂടി തിരിയുന്നതോടെ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കും. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ യാത്രക്കാരെ ശ്വാസം മുട്ടിക്കുന്നത് കുപ്പിക്കഴുത്ത് പോലെയുള്ള HMT മേൽപ്പാലവും പാലത്തിലെ കുഴികളുമാണ്. പാലം വീതി കൂട്ടി നിർമ്മിക്കണമെന്ന് 15 വർഷമായി ആവശ്യപ്പെടുന്നതാണ്. പാലം വീതി കൂട്ടാൻ റെയിൽവേ അനുമതി നൽകുന്നില്ലെന്നാണ് അധികാരികൾ പറയുന്നത്. പാലം വീതി കൂട്ടാതെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാനുമാവില്ല. ഒട്ടുമിക്ക ദിവസങ്ങളിലും പൊതുമരാമത്ത് വകുപ്പ് കുഴികൾ അടയ്ക്കുന്നുണ്ടെങ്കിലും വീണ്ടും കുഴി ഉണ്ടാകുന്നു എന്നാണ് ആക്ഷേപം. കൊരട്ടിയിൽ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്കുള്ള റോഡിൽ ഈ ബുധനാഴ്ച ആരംഭിച്ച ഗതാഗത കുരുക്ക് ചിറങ്ങര മേൽപ്പാതയും പിന്നിട്ട് 2.5 കിലോമീറ്ററിലേറെ നീണ്ടത് ക്ലേശം ഏറെയാക്കി. ആംബുലൻസുകൾ ഉൾപ്പെടെ കുരുക്കിൽ കിടന്നത് 1.5 മണിക്കൂറോളം സമയമാണ്. കൊരട്ടിയിൽ ദേശീയപാതയുടെ പ്രധാന ഭാഗം 1 കിലോമീറ്ററോളം അടച്ചുകെട്ടി മേൽപ്പാലം നിർമ്മാണം ആരംഭിച്ചതോടെ ഇരുഭാഗത്തുമുള്ള ഇടുങ്ങിയ സർവീസ് റോഡിലൂടെയാണ് ഇരുദിശകളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഈ റോഡാകട്ടെ കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതും പ്രശ്നമാണ്. ഇതിനിടെ മേൽപ്പാലത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതും ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ കാരണമാകുന്നുണ്ട്. 1.5 മണിക്കൂറോളമാണ് ഈ ബുധനാഴ്ച വാഹനങ്ങൾ ദേശീയപാതയിൽ കുടുങ്ങിക്കിടന്നത്. മറ്റ് സമാന്തര വഴികളിലൂടെ പോയ വാഹനങ്ങളും കുരുക്കിൽപ്പെട്ടു. ഓണത്തിരക്ക് മുറുകുന്നതോടെ കൊരട്ടി വഴിയുള്ള വാഹനയാത്രക്കാർ കുരുക്കിൽപ്പെട്ട് കൂടുതൽ വലയാൻ സാധ്യതയുണ്ട്. നിലവിലെ ദേശീയപാത 66-ൽ പറവൂർ നിയോജക മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന വരാപ്പുഴ മുതൽ മൂത്തകുന്നം വരെയുള്ള റോഡ് നവീകരിക്കുന്നതിന്റെ ഭാഗമായി കുഴിയടക്കൽ ആരംഭിച്ചു. റോഡ് നവീകരിക്കാൻ 12.60 കോടി രൂപയ്ക്കുള്ള ഭരണാനുമതിയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കുഴിയുള്ള ഭാഗങ്ങൾ പെട്ടെന്ന് തകരാത്ത തരത്തിൽ അടയ്ക്കും. മഴ പൂർണ്ണമായി മാറിയ ശേഷം ബിറ്റുമിൻ കോൺക്രീറ്റ് ഉപയോഗിച്ച് റോഡ് പൂർണ്ണമായി ടാർ ചെയ്യും. ഇതോടെ റോഡ് BMBC റോഡായി മാറും. കുഴികൾ നിറഞ്ഞ ദേശീയപാത യാത്രക്കാരുടെ ദുരിതപാതയായി മാറിയിരുന്നു. പരാതികൾ ഉയരുമ്പോൾ അശാസ്ത്രീയമായി കുഴി അടയ്ക്കുന്നതിനെതിരെ പ്രതിഷേധവും ഉയർന്നു. അടച്ച കുഴികൾ അടുത്ത മഴയിൽ വീണ്ടും കുഴിയായി മാറുകയും പുതിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്തു. മഴ പെയ്താൽ ദുരിതമിരട്ടിയാകുന്നതായിരുന്നു സ്ഥിതി. പറവൂർ മുതൽ മൂത്തുകുന്നം വരെയുള്ള ഭാഗത്താണ് പ്രതിസന്ധി ഏറ്റവും രൂക്ഷം. കണ്ണൻകുളങ്ങര, പട്ടണം കവല, മുനമ്പം കവല, ആലുംമാവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ റോഡ് പൂർണ്ണമായും തകർന്നു. പറവൂർ വരാപ്പുഴ റൂട്ടിൽ പുതിയ ദേശീയപാത നിർമ്മാണം നടക്കുന്ന മേഖലയോട് ചേർന്നുള്ള വഴിക്കുളങ്ങര മുതൽ ചെറിയപ്പിള്ളി വരെയുള്ള ഭാഗത്തും റോഡ് തകർന്നിരുന്നു. ഇടുങ്ങിയതും തകർന്നതുമായ റോഡിലൂടെ വലിയ വാഹനങ്ങൾ നടത്തുന്ന അമിത വേഗത്തിലുള്ള ഓവർടേക്കിംഗ് മറ്റു വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി മാറുന്നതിനാൽ അമിത വേഗം നിയന്ത്രിക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. തുറവൂർ മുതൽ അമ്പലപ്പുഴ വരെയുള്ള റെയിൽവേ ഇരട്ടപ്പാത നിർമ്മാണവും ഭൂമി ഏറ്റെടുക്കലും ഒരുമിച്ച് നടക്കും. പാത ഇരട്ടിപ്പിക്കലിനുള്ള ടെൻഡർ നടപടികൾ ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചിരുന്നു. എന്നാൽ പാത ഇരട്ടിപ്പിക്കലിനായി ഏറെ സ്ഥലം ഏറ്റെടുക്കേണ്ടതിനാൽ അതിന്റെ നടപടികൾ ആരംഭിക്കാതെ ടെൻഡർ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. റെയിൽവേയുടെ കൈവശമുള്ള സ്ഥലത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനോടൊപ്പം സ്ഥലം ഏറ്റെടുക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ആലപ്പുഴ വഴിയുള്ള പാത ഇരട്ടിപ്പിക്കലിന് അനുമതി ലഭിക്കുകയും റെയിൽവേ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. റെയിൽവേ നിയമം വഴി ഭൂമി ഏറ്റെടുത്താൽ സമയനഷ്ടം കുറയും. അമ്പലപ്പുഴ ആലപ്പുഴ, ആലപ്പുഴ മാരാരിക്കുളം, മാരാരിക്കുളം തുറവൂർ സെക്ഷനുകളിൽ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ ഇവയെ പ്രത്യേക പദ്ധതികളായാണ് വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്. ആലപ്പുഴ വഴിയുള്ള പാതയിൽ കായംകുളം മുതൽ അമ്പലപ്പുഴ വരെയാണ് ഇരട്ടപാതയുള്ളത്. അമ്പലപ്പുഴ മുതൽ എറണാകുളം വരെ ഒറ്റവരി പാതയാണ്. ഇതിൽ തുറവൂർ മുതൽ എറണാകുളം വരെ 2-ാം പാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. ബാക്കി തുറവൂർ മുതൽ അമ്പലപ്പുഴ വരെയുള്ള 2-ാം പാത നിർമ്മാണത്തിനാണ് അനുമതി ലഭിച്ചതോടെ നടപടികൾ ആരംഭിച്ചത്.
ആലപ്പുഴ വഴിയുള്ള രണ്ടാം പാത നിർമ്മാണത്തിന് റെയിൽവേ അമ്പലപ്പുഴ മുതൽ തുറവൂർ വരെ എല്ലാ

റീച്ചുകളിലും കരാർ ക്ഷണിച്ചിട്ടുണ്ട്. കഴിവതും വേഗം പദ്ധതി പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരാർ ക്ഷണിച്ചത്. ലഭ്യമായ ഭൂമിയിൽ പണികൾ ചെയ്യാനും പാലങ്ങളുടെ നിർമ്മാണം ആദ്യം നടത്താനുമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. എന്നാൽ ലഭ്യമായ ഭൂമിയിലെ പണികൾ തീരുന്ന മുറയ്ക്ക് ബാക്കി ഭൂമി കൈമാറിയില്ലെങ്കിൽ പദ്ധതി നീളും. അതേസമയം അങ്കമാലി, എരുമേലി, ശബരിപാതയ്ക്കായി സർക്കാരിന്റെ നിലപാട് കാത്തിരിക്കുകയാണ് റവന്യൂ വകുപ്പ്. പദ്ധതിയുടെ ഫയലിൽ ഇക്കാരണത്താൽ തീരുമാനമെടുത്തിട്ടില്ല. ദേശീയപാത 6 വരിയാക്കുന്നതിന്റെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായതോടെ വിവിധ LA യൂണിറ്റുകളിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ റെയിൽവേ പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ നിയോഗിക്കാമെങ്കിലും നടപടിയുണ്ടായില്ല. ഇപ്പോഴുള്ള ജീവനക്കാർക്ക് ജോലിഭാരം കൂടുതലായതിനാൽ പുതിയ സ്പെഷ്യൽ ഓഫീസുകൾ തുറക്കണമെന്ന് കളക്ടർമാർ റവന്യൂ വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. കോട്ടയം വഴിയുള്ള തിരുവനന്തപുരം മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ്, തിരുവനന്തപുരം മധുരൈ ജംഗ്ഷൻ അമൃത എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് നിലമ്പൂർ റോഡ് രാജ്യറാണി എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ ഈ മാസം 19-നും 21-നും ആലപ്പുഴ വഴിയായിരിക്കും സർവീസ് നടത്തുക. ഈ ദിവസങ്ങളിൽ അമ്പലപ്പുഴ, ആലപ്പുഴ, എറണാകുളം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഈ ട്രെയിനുകൾക്ക് സ്റ്റോപ്പും അനുവദിച്ചു. തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ ജംഗ്ഷൻ പ്രതിവാര സൂപ്പർഫാസ്റ്റ് ഈ മാസം 21-ന് ആലപ്പുഴ വഴിയായിരിക്കും സർവീസ് നടത്തുക. ഈ ട്രെയിനിന് ഹരിപ്പാട്, അമ്പലപ്പുഴ, ആലപ്പുഴ, എറണാകുളം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും, റെയിൽവേ അറിയിച്ചു. സംസ്ഥാനത്തെ ആദ്യ 8-വരി ഔട്ടർ റിംഗ് റോഡായ കൊച്ചി ഔട്ടർ റിംഗ് റോഡ് അഥവാ കുണ്ടന്നൂർ ബൈപ്പാസിന്റെ ആദ്യ വിജ്ഞാപനം പുറത്തിറങ്ങിയതോടെ ആശങ്കകളും ജനങ്ങൾ പങ്കുവയ്ക്കുന്നു. അതിവേഗ പാതയിലേക്ക് പ്രവേശന കവാടമില്ലെന്നതാണ് കിഴക്കൻ മേഖലയുടെ ആശങ്ക. ഇതുമൂലം കിഴക്കൻ മേഖലയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഹൈവേയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്നാണ് പരാതി. ഹൈവേയുടെ പ്രവേശന കവാടം പെരുമ്പാവൂർ ആലുവ KSRTC റോഡിലെ മഞ്ഞപ്പെട്ടിയിലോ ആലുവ മൂന്നാർ റോഡിലെ പോഞ്ഞാച്ചേരിയിലോ അനുവദിക്കണമെന്നാണ് ആവശ്യം. ദേശീയപാത 66 നിർമ്മാണം പൂർത്തിയായാൽ പറവൂർ റോഡരികിലെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ചില മാറ്റങ്ങൾ വരും. പെരുമ്പാവൂർ മേഖലയ്ക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ പ്രവേശന കവാടം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ ദേശീയപാത അതോറിറ്റിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. കരയാമ്പറമ്പ്, മറ്റൂർ, പട്ടിമറ്റം, പുത്തൻകുരിശ്, അരൂർ എന്നീ 5 പ്രവേശന കവാടങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി 20 ദിവസമെടുത്ത് കുണ്ടന്നൂർ തേവര പാലമടച്ചിട്ട് ഉന്നത നിലവാരത്തിൽ നടത്തിയ ടാറിംഗ് ഇളകി വീണ്ടും കുഴികളായി. ഇതിൽ റെയിൽപാത കടന്നു പോകുന്നതിന്റെ മുകൾ ഭാഗത്ത് 2 മീറ്ററോളം വ്യാസത്തിൽ ടാറിംഗ് പൂർണ്ണമായി ഇളകി കോൺക്രീറ്റിംഗ് പുറത്തു കാണാവുന്ന നിലയിലായി. പാലത്തിൽ കുഴികളായതോടെ അപകടം പതിവായി. ഗതാഗത കുരുക്കും രൂക്ഷമാണ്. നടപ്പാതയിലെ സ്ലാബുകളും പലയിടത്തും തകർന്നു. ആളുകൾ അപകടത്തിൽപ്പെടുന്നതിനാൽ നടപ്പാതയിൽ ട്രാഫിക് മുന്നറിയിപ്പ് വച്ചിട്ടുണ്ട്. NH ആലുവ സബ് ഡിവിഷന്റെ പൂർണ്ണ നിരീക്ഷണത്തിൽ ജർമ്മൻ സാങ്കേതികവിദ്യയായ സ്റ്റോൺ മാസ്റ്റിക് അസാൾട്ട് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ടാർ ചെയ്യാൻ 20 ദിവസമാണ് ഗതാഗതം തിരിച്ചുവിട്ടത്. എന്നിട്ടും ഫലമുണ്ടായില്ല എന്നാണ് ആക്ഷേപം. നിർദ്ദിഷ്ട കുമ്പളം തേവര പാലത്തിന്റെ കരാറുകാരനെ ഉടൻ തീരുമാനിക്കണമെന്ന് നിർദ്ദേശിച്ച നിർമ്മാണ ചുമതലയുള്ള കേരള റോഡ്സ് ഫണ്ട് ബോർഡിന് ഫണ്ടിംഗ് ഏജൻസിയായ കിഫ്ബി കത്ത് നൽകി. സ്ഥലം ഏറ്റെടുക്കൽ കഴിഞ്ഞ് ടെൻഡർ നടപടി നേരത്തെ പൂർത്തിയാക്കിയതാണ്. ടെക്നിക് ബിഡ് തുറന്നിരുന്നു. പ്രൈസ് ബിഡ് തുറക്കുന്ന സമയമായപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. പുതിയ സർക്കാരിന്റെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ബിഡ് തുറക്കാനായി KRFB മാറ്റിവച്ചിരിക്കുകയായിരുന്നു. പ്രൈസ് ബിഡ് തുറന്നാലേ കരാറുകാരനെ തീരുമാനിക്കാനാകൂ. 3 കരാറുകാരാണ് ഉള്ളത്. മുൻമന്ത്രി കെ ബാബുവിന്റെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് കരാറുകാരനെ തീരുമാനിക്കാൻ മുഖ്യമന്ത്രി KRFBയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രേഖാമൂലം കത്ത് കിട്ടാത്തതിനാൽ നടപടിയായില്ല. ഇതോടെയാണ് ഫണ്ടിംഗ് ഏജൻസിയായ കിഫ്ബി വിഷയത്തിൽ ഇടപെട്ട് കത്ത് നൽകിയത്. 101.32 കോടി രൂപയാണ് പുതുക്കിയ സാമ്പത്തിക അനുമതി. 2 വർഷമാണ് നിർമ്മാണ കാലാവധി. 2016 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി 10 വർഷം വൈകാൻ KRFBയുടെയും സംസ്ഥാന സർക്കാരിന്റെയും നിലപാടായിരുന്നു കാരണമെന്ന് ഹൈബി ഈഡൻ MPയുടെ ചോദ്യത്തിന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പാർലമെന്റിൽ മറുപടി പറഞ്ഞത് കഴിഞ്ഞ ദിവസമായിരുന്നു. ഉൾനാടൻ ജലഗതാഗത വകുപ്പ് NOC നൽകാൻ വൈകിയത് ചോദിച്ചപ്പോഴാണ് കേന്ദ്രമന്ത്രി കാരണം വ്യക്തമാക്കിയത്. പുതിയ ദേശീയപാത 66 നിർമ്മാണം പൂർത്തിയായാൽ നിലവിലെ ദേശീയപാത സംസ്ഥാന പാതയായി താഴ്ത്തുമെന്ന് പ്രഖ്യാപനം. ദേശീയപാതയെ ഏറ്റെടുത്ത് സംസ്ഥാന പാതയെ പ്രഖ്യാപിച്ച് പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന് കൈമാറും. പിന്നീടുള്ള എല്ലാ അറ്റകുറ്റപ്പണികളും ടാറിങ്ങും പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലാകും നടക്കുക. സംസ്ഥാന പാതയായാൽ റോഡരികിലെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലും മാറ്റം വരും. കേരള മുനിസിപ്പൽ, കേരള പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം നിർമ്മാണങ്ങൾ നടത്താനാകും. NH നിയമപ്രകാരം കൊമേഴ്സ്യൽ കെട്ടിടങ്ങൾ റോഡിന്റെ മധ്യത്തിൽ നിന്ന് 70 മീറ്റർ നീക്കിയും റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ 40 മീറ്റർ നീക്കിയും മാത്രമേ നിർമ്മിക്കാനാകൂ. എന്നാൽ റോഡ് പൊതുമരാമത്ത് വിഭാഗത്തിന്റെ കീഴിലായാൽ റോഡരികിൽ നിന്ന് 3 മീറ്റർ നീക്കി കെട്ടിടം നിർമ്മിക്കാനാകും. പക്ഷേ മാസ്റ്റർ പ്ലാൻ നിലവിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളാണെങ്കിൽ അതനുസരിച്ചായിരിക്കും നിർമ്മാണത്തിന് അനുമതി നൽകുക.
ഇടക്കൊച്ചി.

പാമ്പായ് മൂലയിലെ ന്യൂ ക്വാളിറ്റി ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ബ്രെഡിനുള്ളിൽ ചത്ത പല്ലികളെ കണ്ടെത്തിയ സംഭവത്തിൽ ബേക്കറി ഉടമയ്ക്ക് 25,000 രൂപ പിഴയിട്ടു. കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗമാണ് നടപടി സ്വീകരിച്ചത്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ബേക്കറിയുടെ പാചകപ്പുര പ്രവർത്തിച്ചിരുന്നതെന്ന് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിരോധിത പ്ലാസ്റ്റിക് ഉൾപ്പെടെ കടയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും ബേക്കറി അടച്ചിട്ട നിലയിലായിരുന്നു.

ഇൻസ്പെക്ടർ എം ലത പറഞ്ഞു. ഈ തിങ്കളാഴ്ചയാണ് ഇടക്കൊച്ചി സ്വദേശി ദിവ്യ സുബീഷിന് ബ്രെഡിനുള്ളിൽ നിന്ന് പല്ലികളെ കിട്ടിയത്. ബ്രെഡ് കഴിച്ച് അല്പസമയത്തിന് ശേഷം ഛർദിയും അവശതയും തോന്നിയ ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ബേക്കറിയിൽ തന്നെ തയ്യാറാക്കിയ ബ്രെഡാണിത്. കട ഉടമയെ അറിയിച്ചെങ്കിലും വിഷയം ഗൌരവത്തിലെടുക്കാതെ ഇവരെ പറഞ്ഞയക്കുകയായിരുന്നു. മൂവാറ്റുപുഴയിൽ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി മെഷീനിൽ കൈകുരുങ്ങി ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. വാഴക്കുളം സ്റ്റാർ ചപ്പാത്തി കട ഉടമ പള്ളിക്കുന്നേൽ റെജിമോൾ ജസ്റ്റിനാണ് മരിച്ചത്. ചപ്പാത്തി ഉണ്ടാക്കുന്നതിനിടെ കൈ യന്ത്രത്തിൽ കുരുങ്ങുകയായിരുന്നു. യന്ത്രത്തിൽ നിന്നുള്ള അസാധാരണമായ ശബ്ദവും മണവും പുറത്തു വന്നതിനെ തുടർന്ന് സ്ഥാപനത്തോട് ചേർന്നുള്ള വീട്ടിൽ നിന്ന് മകൻ എത്തിയപ്പോഴാണ് ഇവരെ യന്ത്രത്തിൽ കൈ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റംബൂട്ടൻ പഴങ്ങൾ സംരക്ഷിക്കാൻ സ്ഥാപിക്കുന്ന വലകളിൽ പാമ്പുകൾ കുടുങ്ങുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. കിളികളിൽ നിന്നും മറ്റ് ജീവികളിൽ നിന്നും പഴങ്ങൾ രക്ഷിക്കാൻ കർഷകർ വ്യാപകമായി ഉപയോഗിക്കുന്ന നേർത്ത നൈലോൺ പ്ലാസ്റ്റിക് നെറ്റുകളിലാണ് കുരുങ്ങുന്നത്. ജാഗ്രത വേണമെന്ന നിർദ്ദേശങ്ങളുമായി കൃഷി ഓഫീസർമാരും വന്യജീവി സംരക്ഷണ പ്രവർത്തകരും രംഗത്തെത്തി. വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് എളുപ്പത്തിൽ ലഭ്യമാകുന്ന നൈലോൺ വലകളാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. പഴങ്ങൾ പറിക്കാനായി മരങ്ങളിൽ കയറുമ്പോഴും വലകൾ പരിശോധിക്കുമ്പോഴും കർഷകർ അതീവ ശ്രദ്ധ പുലർത്തണമെന്നാണ് മുന്നറിയിപ്പ്. വലയിൽ ചലനമറ്റ രീതിയിൽ കിടക്കുന്ന പാമ്പുകളെ കണ്ട് അവ ചത്തതാണെന്ന് കരുതി സ്പർശിക്കരുതെന്നും പാമ്പുകൾ ഭയന്ന് പെട്ടെന്ന് ആക്രമിക്കാൻ സാധ്യത കൂടുതലാണെന്നും പാമ്പ് പിടുത്തക്കാർ പറയുന്നു. ഇവയെ മോചിപ്പിക്കാൻ സർപ്പ വോളണ്ടിയർമാരെ ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട്. KSRTCയുടെ പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്ത 5 പുരുഷന്മാർക്ക് 0 ടിക്കറ്റ് നൽകി തുക വെട്ടിച്ച കണ്ടക്ടറെ പരിശോധന നടത്തിയ ഇൻസ്പെക്ടർ പിടികൂടി. പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്ന് മൂവാറ്റുപുഴ ആലുവ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ കണ്ടക്ടർ വിജയനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് അധികൃതർ വിജിലൻസ് വിഭാഗത്തിന് റിപ്പോർട്ട് നൽകി. വാഴക്കുളം പഞ്ചായത്തിലെ മഞ്ഞപ്പെട്ടി സ്റ്റോപ്പിലിറങ്ങിയ 2 പുരുഷന്മാരുടെ ടിക്കറ്റ് ഇൻസ്പെക്ടർ പ്രിയേഷ് പോൾ പരിശോധിച്ചപ്പോൾ 2 0 ടിക്കറ്റായിരുന്നു. യാത്രക്കാർ ടിക്കറ്റ് ചാർജ് നൽകിയതായി വെളിപ്പെടുത്തി. തുടർന്ന് ബസ്സിനകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് 3 പുരുഷ യാത്രക്കാർക്ക് കൂടി 0 ടിക്കറ്റ് നൽകിയതായി കണ്ടെത്തിയത്. ഇവരും കണ്ടക്ടർക്ക് പണം നൽകിയതായി അറിയിച്ചതിനെ തുടർന്നാണ് നടപടി. കാക്കനാട് കളക്ടറേറ്റ് സമുച്ചയത്തിലെ മൈനർ ഇറിഗേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിൽ സീലിംഗ് ഫാൻ പൊട്ടിവീണു. ഡ്രാഫ്റ്റ്സ്മാൻ ജിൽഫിയ പുഷ്കരന്റെ ഇരിപ്പിടത്തിന് മുകളിലെ ഫാനാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് താഴേക്ക് പതിച്ചത്. ശബ്ദം കേട്ട് ഡിൽഫിയ ചാടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മേശപ്പുറത്തുണ്ടായിരുന്ന ലാപ്ടോപ്പിന് കേട് സംഭവിച്ചു. ഈ ഓഫീസ് കളക്ടറേറ്റ് സമുച്ചയത്തിൽ പുതിയ ബ്ലോക്കിന്റെ 3 നിലയിലാണ്. 32 ജീവനക്കാരുള്ള ഓഫീസാണിത്. കളക്ടറേറ്റ് സമുച്ചയത്തിലെ ഓഫീസുകളിൽ കാലപ്പഴക്കം മൂലമുണ്ടാകുന്ന അപകട പരമ്പര ജീവനക്കാരെ ഭീതിയിലാക്കിയിട്ടുണ്ട്. 2 നിലയിലെ RTO ഓഫീസിൽ സീലിംഗിലെ കോൺക്രീറ്റ് പാളി കഴിഞ്ഞ ദിവസം തകർന്നു വീണിരുന്നു. ഓഫീസ് സമയത്തായിരുന്നു അപകടം നടന്നത്. തൊട്ടടുത്തുണ്ടായിരുന്ന ജീവനക്കാരൻ ഓടി മാറിയതിനാലാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. തൊട്ടടുത്ത ദിവസം RTO ഓഫീസിലെ പൈപ്പ് ലൈൻ തകർന്ന് RTOയുടെ ചേംബറിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി നിർണായക തീരുമാനങ്ങളുമായി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അവലോകന യോഗം നടന്നു. ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ, മുല്ലശ്ശേരി കനാൽ നവീകരണം എന്നിവയുടെ പുരോഗതി വിലയിരുത്തി. നഗരത്തിലെ വിവിധ കനാലുകളുടെ പുനരുദ്ധാരണവും വെള്ളക്കെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളും ത്വരിതപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. മുല്ലശ്ശേരി കനാൽ നവീകരണ പ്രവൃത്തികൾ സെപ്റ്റംബർ 1 പുനരാരംഭിക്കാനും മാർച്ച് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള വെള്ളക്കെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷനിലെ വഴിയോര കച്ചവട നിയമാവലി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 614 പേരെ നിശ്ചിത വെൻഡിംഗ് സോണുകളിൽ പുനരധിവസിപ്പിക്കാൻ തീരുമാനമായി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 2 മാസത്തിനുള്ളിൽ ഇതിന് നടപടിയാകും. നിയമാവലി ആയെങ്കിലും വഴിയോര കച്ചവടക്കാർക്ക് നിശ്ചിത വെൻഡിംഗ് സോൺ അനുവദിക്കുന്നത് അടക്കമുള്ള നടപടികൾ കോർപ്പറേഷൻ ആരംഭിച്ചിട്ടില്ല. വഴിയോര കച്ചവട നിയമാവലി കർശനമായി നടപ്പാക്കുമ്പോൾ കോർപ്പറേഷൻ കണ്ടെത്തിയ നിശ്ചിത വെൻഡിംഗ് സോണുകളിൽ ലൈസൻസ് ഉള്ള കച്ചവടക്കാർക്ക് മാത്രമാണ് പ്രവർത്തനാനുമതി ഉണ്ടാകൂ. ഉപജീവന മാർഗമെന്ന നിലയിലാണ് വഴിയോര കച്ചവടം അനുവദിക്കുക. ലൈസൻസിന്റെ കൈമാറ്റം അനുവദിക്കില്ലെന്നും മേയർ VK മിനിമോൾ പറഞ്ഞു. വഴിയോര കച്ചവടവുമായി ബന്ധപ്പെട്ട് 2350 പേർക്കാണ് കോർപ്പറേഷൻ നേരത്തെ ലൈസൻസ് നൽകിയത്. ഇതിൽ 700 പേർ ഇനിയും രേഖകൾ ഹാജരാക്കിയില്ല. വഴിയോര കച്ചവട നിയമാവലി കർശനമായി നടപ്പാക്കുന്നതോടെ ബെനാമികളെ ഉപയോഗിച്ച് കച്ചവടം നടത്തുന്നവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ആണ് വിലയിരുത്തൽ.
എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷന്റെ പേര് തേവര സ്റ്റേഷൻ എന്നാക്കാൻ നിർദ്ദേശം സമർപ്പിക്കുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറാണ് മുൻകൈയെടുക്കുന്നത്. കൊച്ചി സിറ്റി പോലീസ് മേഖലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെയും പോലീസിന്റെയും കൂട്ടായ്മയായ പ്രൈഡിന്റെ യോഗത്തിനെത്തിയ തേവരയിലെ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി താൻ തേവര പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്നാണ് എന്ന് പരിചയപ്പെടുത്തിയപ്പോഴാണ്

കമ്മീഷൻ ഇടപെട്ടത്. മുൻപ് താൻ കൊച്ചിയിൽ DIG ആയിരുന്ന കാലം മുതലേ എല്ലാവരും സൗത്ത് സ്റ്റേഷനെ തേവര സ്റ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. നാട്ടുകാരിലേറെയും അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, കമ്മീഷണർ പറഞ്ഞു. സിറ്റി പോലീസ് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലുള്ള റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളാണ് യോഗത്തിനെത്തിയത്. ഏതാനും മാസമായി മുടങ്ങിക്കിടന്ന യോഗം ഓപ്പറേഷൻ തൂഫാൻ, ജനമൈത്രി, പോലീസ് സംവിധാനം എന്നിവ ശക്തമാക്കാനുള്ള സർക്കാർ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് വീണ്ടും ചേർന്നത്. എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച പ്രൈഡ് യോഗം ചേരുമെന്നും ഓരോ പോലീസ് സ്റ്റേഷനുകളുടെയും പരിധിയിൽ എല്ലാ മാസവും റെസിഡൻസ് അസോസിയേഷനുകളെ ഉൾപ്പെടുത്തി യോഗം ചേരുമെന്നും കമ്മീഷണർ പറഞ്ഞു. സ്റ്റേഷനുകളിൽ ജനമൈത്രി ബീറ്റ് പുനഃസ്ഥാപിക്കും. റെസിഡൻസ് അസോസിയേഷൻ യോഗങ്ങളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ ക്ഷണിച്ചാൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ മേഖലയിലേയും പ്രശ്നങ്ങൾ കണ്ടെത്തി ഉടനടി പരിഹാരം കാണുകയാണ് ലക്ഷ്യമെന്നും കമ്മീഷണർ പറഞ്ഞു. KMRL പബ്ലിക് റിലേഷൻസ് ആൻഡ് സോഷ്യൽ മീഡിയ സീനിയർ ഡെപ്യൂട്ടി ജനറൽ മാനേജറായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഇൻഫർമേഷൻ ഓഫീസർ സിറ്റി ജോൺ ചുമതലയേറ്റു. ന്യൂഡൽഹി കേരള ഹൌസ് ഇൻഫർമേഷൻ ഓഫീസർ, പത്തനംതിട്ട, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, അസിസ്റ്റന്റ് എഡിറ്റർ, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ എന്നീ ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്. കുമ്പളങ്ങി കല്ലഞ്ചേരി സ്വദേശിയാണ്. എറണാകുളം ബോട്ട് ജെട്ടിക്ക് സമീപം വാട്ടർ മെട്രോയുടെ പുതിയ ടെർമിനൽ നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് ജെട്ടിക്കും സുഭാഷ് പാർക്കിനുമിടയിൽ TK രാമകൃഷ്ണൻ സ്മാരക ഹാളിന് മുൻവശത്തായാണ് ടെർമിനൽ നിർമ്മാണം. 15,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ടെർമിനലിന് മുകളിൽ 5,000 ചതുരശ്ര അടി വാണിജ്യ ആവശ്യത്തിനായി നിർമ്മിക്കും. ജലഗതാഗത വകുപ്പിന്റെയും ടൂറിസം വകുപ്പിന്റെയും സ്ഥലം ഉൾപ്പെടെ 40 സെന്റ് സ്ഥലത്താണ് ടെർമിനൽ നിർമ്മാണം. 30 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഹൈക്കോർട്ട് ജംഗ്ഷനിലെ പ്രധാന മെട്രോ ടെർമിനലിന് പുറമെയാണ് ബോട്ട് ജെട്ടിയിൽ പുതിയ ടെർമിനൽ നിർമ്മിക്കുന്നത്. കുമ്പളം, ഇടക്കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വാട്ടർ മെട്രോ സർവീസ് വ്യാപിപ്പിക്കുമ്പോൾ പുതിയ ടെർമിനൽ പ്രധാന കേന്ദ്രമാകും. ഇവിടെയുള്ള ജലഗതാഗത വകുപ്പിന്റെ 3 ചെറിയ കെട്ടിടങ്ങളും നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിക്കും. നിലവിലെ ബോട്ട് ജെട്ടിയുടെ സമീപത്തായാണ് പുതിയ മെട്രോ ടെർമിനൽ. ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് ജെട്ടിയിൽ വലിയ ബോട്ടുകൾ അടുക്കുന്നതിന് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയും അപകട സാധ്യതകളും ജലഗതാഗത വകുപ്പ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യങ്ങളിൽ മെട്രോയുടെ ഭാഗത്തുനിന്ന് വ്യക്തത ലഭിച്ചിട്ടില്ലെന്ന് അധികൃതർ പറയുന്നു. 50 ഗ്രാം ഹെറോയിനുമായി അസം സ്വദേശി കൊച്ചിയിൽ അറസ്റ്റിലായി. അസമിൽ നിന്ന് ട്രെയിൻ മാർഗം തൃശൂരിലെത്തി അവിടെ നിന്ന് കാറിൽ പിരാരൂരിലെത്തി താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. ട്രോളി ബാഗിൽ വസ്ത്രങ്ങൾക്കിടയിൽ 5 സോപ്പ് പെട്ടി ബോക്സുകളിലായാണ് ഹെറോയിൻ സൂക്ഷിച്ചിരുന്നത്. പിടികൂടിയ ലഹരി മരുന്നിന് 15 ലക്ഷം രൂപ വിലയുണ്ട്. രഹസ്യ വിവരത്തെ തുടർന്ന് പ്രതി കുറച്ചുനാളുകളായി അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പ്രതി ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വന്നു പോകാറുണ്ട്. ലഹരി മരുന്ന് വിൽപ്പന നടത്തി വിമാനമാർഗം അസമിലേക്ക് മടങ്ങുന്നതായിരുന്നു ഇയാളുടെ രീതി. നാഗാലാൻഡിൽ നിന്നാണ് ലഹരി മരുന്ന് എത്തിച്ചിരുന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. അനധികൃതമായി താമസിക്കുകയായിരുന്ന 2 ബംഗ്ലാദേശി പൌരന്മാർ കൊച്ചിയിൽ അറസ്റ്റിലായി. ആലുവ പുളിഞ്ചോട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ഷക്കീൽ ഖാൻ, റോണി ഷെയ്ഖ് എന്നിവരെയാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വന്തം പൌരത്വം മറച്ചുവെച്ച് ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്ന രീതിയിൽ താമസിച്ചു വരികയായിരുന്നു. റോണി 15 വർഷമായി വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദിൽ താമസിച്ചു വരുന്നു. 9 മാസം മുമ്പാണ് കേരളത്തിലെത്തിയത്. ഷക്കീൽ 10 വർഷം മുമ്പാണ് വെസ്റ്റ് ബംഗാളിലെത്തിയത്. 4 മാസം മുമ്പാണ് കേരളത്തിലെത്തിയത്. ഇവരിൽ നിന്ന് ബംഗ്ലാദേശ് തിരിച്ചറിയൽ രേഖകൾ ലഭിച്ചു. ഓണം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യാജ മദ്യനിർമ്മാണ കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ 1248 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. അങ്കമാലി കോതകുളങ്ങരയിൽ ദേശീയപാതയോരത്ത് സിമന്റ് ഹോളോബ്രിക്സ് നിർമ്മാണ കേന്ദ്രത്തിന്റെ മറവിൽ പ്രവർത്തിച്ചിരുന്ന വ്യാജമദ്യ ബോട്ട്ലിംഗ് യൂണിറ്റാണ് എക്സൈസ് സംഘം കണ്ടെത്തിയത്. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വ്യാജമദ്യ വിപണനം തടയാൻ എക്സൈസ് നടത്തുന്ന ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത്. കൊല്ലം ചാത്തന്നൂർ PJ നിവാസിൽ രതീഷ്, പറവൂർ ചെറിയ വള്ളംതുരുത്ത് കാക്കനാട്ട് വീട്ടിൽ സന്തോഷ് എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ ഹുബള്ളിയിൽ നിന്നാണ് സ്പിരിറ്റ് എത്തിച്ചതെന്ന് എക്സൈസ് വ്യക്തമാക്കി. തനിക്ക് പറയാനുള്ളത് ആരുടെയും മുഖം നോക്കാതെ പറയാൻ ആർജവുമുള്ള എഴുത്തുകാരനാണ് T. പത്മനാഭനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സത്യദീപം വാരികയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിലിന്റെ പേരിലുള്ള സത്യദീപം സാഹിത്യ പുരസ്കാര സമർപ്പണവും കലൂർ റിന്യൂവൽ സെന്ററിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തെ വേറിട്ട കാഴ്ചപ്പാടുകളോടെ നോക്കിക്കണ്ട കഥാകാരനാണ് പത്മനാഭൻ. അദ്ദേഹത്തിന് അവാർഡ് സമ്മാനിക്കാനായതിലൂടെ താനും ആദരിക്കപ്പെടുകയാണ്. സത്യദീപത്തിന്റെ ശതാബ്ദി ചരിത്ര മുഹൂർത്തമാണ്. നിലപാടുകൾ സ്വാതന്ത്ര്യത്തോടെ പറയാൻ സത്യദീപത്തിന് ആയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാഹിത്യ പുരസ്കാരമായ 1,000,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും സാഹിത്യകാരൻ T. പത്മനാഭന് മുഖ്യമന്ത്രി സമർപ്പിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷത വഹിച്ചു.
കേരളത്തിന്റെ പൊതുമണ്ഡലങ്ങളിൽ ക്രൈസ്തവ സംസ്കാരം തിളക്കമായാതെ

മുറികളിലേക്ക് പകരാൻ സത്യദീപം പോലുള്ള പ്രസിദ്ധീകരണങ്ങൾക്കായെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളസഭയുടെ പീഠത്തിൽ വച്ച വിളക്കാണ് 100 വർഷം പൂർത്തിയാക്കുന്ന സത്യദീപമെന്നും മാർത്തട്ടിൽ പറഞ്ഞു. ഡിജിറ്റലൈസ് ചെയ്തു തുടങ്ങിയ പുരാതന പുസ്തകങ്ങളുടെയും രേഖകളുടെയും പ്രകാശനം മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. സത്യദീപം ശതാബ്ദി പതിപ്പ് ഹൈബി ഈഡൻ എം പി പ്രകാശനം ചെയ്തു. നടൻ മമ്മൂട്ടിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 7നോടനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള ആരാധകർ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ 17 രാജ്യങ്ങളിലായി 40,000 പേർ രക്തദാനം നടത്തുക എന്നതാണ് ഇത്തവണത്തെ ലക്ഷ്യം. മമ്മൂട്ടി ആരാധകർക്ക് പുറമെ കോളേജ് വിദ്യാർത്ഥികൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവരും ഈ സംരംഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ 25,000 പേർ രക്തദാനത്തിൽ പങ്കെടുത്തിരുന്നു. രക്തദാന ക്യാമ്പുകൾക്ക് പുറമെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവന പദ്ധതികളും മമ്മൂട്ടിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ലോകമെമ്പാടുമുള്ള ആരാധക സംഘടനകൾ ആസൂത്രണം ചെയ്തു വരികയാണ്.

0: റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. ഈ പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക

റേഡിയോ കൊച്ചി 90 FM-ൽ ഇപ്പോൾ കേൾക്കാം തെരേസ്യൻ മ്യൂസിക് ക്ലബിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനം. പങ്കെടുത്തവർ ടാനിയ ഫെലിക്സ്, ദർശന ദിനേശ്, ദേവിക സാബു, അഭിരാമി എം, കൃഷ്ണപ്രിയ പി എച്ച്, അതുല്യ വിനോദ്, അന്ന നിക്ലസ്, ശ്രുതി ഗോപാലകൃഷ്ണൻ, ഗോപിക ടി പി, അഞ്ജന സാഗർ.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

കൽക്കത്ത യൂത്ത് കോയർ, കൽക്കത്ത കോയർ, മോഹോർ ആൻഡ് കോറസ് ബൈ സുമിത്ര ബോസ്, സുമിത്ര റോയ്, റോമ മാൻഡോൾ, നബനിത ഡേ, പ്രോമിത് സെൻ, രാംജി ബാൻ ബാനർജി, ചന്ദൻ ബാസു റോയ്, ബിഹാസ് ഘോഷ്, റോബിൻ മുഖർജി, അമർ റോയ് തുടങ്ങിയ പ്രഗത്ഭരായ കൽക്കത്തയിലെ കൊയർ ഗ്രൂപ്പുകളാണ് ഈ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഗാനശില്പികൾ: കൃഷ്ണചന്ദ്ര ഡേ, വൈ എസ് മൂൽക്കി, ഷിബാസ് ബാനർജി, രജനീകാന്ത സെൻ, രവീന്ദ്രനാഥ് ടാഗോർ, അതുൽ പ്രസാദ് സെൻ, ജ്യോതീന്ദ്രനാഥ് ടാഗോർ, ദ്വിജേന്ദ്രലാൽ റോയ്. തെരഞ്ഞെടുക്കപ്പെട്ട ഈ ബംഗാളി ദേശഭക്തി ഗാനങ്ങളിലെല്ലാം തന്നെ ഭാരതത്തോടുള്ള സ്നേഹവും ആദരവുമാണ്. കേൾക്കാം, ആസ്വദിക്കാം.

റേഡിയോ കൊച്ചി 90 FM-ൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ബംഗാളി ഭാഷയിലുള്ള ചില ദേശഭക്തി ഗാനങ്ങളാണ്. കൽക്കത്ത യൂത്ത് കൊയർ, കൽക്കത്ത കൊയർ, മോഹോർ ആൻഡ് കോറസ് ബൈ സുമിത്ര ബോസ്, സുമിത്ര റോയ്, റോമ മാൻഡോൾ, നബനീത ഡേ, പ്രോമിത് സെൻ, രാംജി ബാൻ ബാനർജി, ചന്ദൻ ബസു റോയ്, ബിഹാസ് ഘോഷ്, റോബിൻ മുഖർജി, അമർ റോയ് തുടങ്ങിയ പ്രഗത്ഭരായ കൽക്കത്തയിലെ കൊയർ ഗ്രൂപ്പുകളാണ് ഈ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഗാനശില്പികൾ: കൃഷ്ണചന്ദ്ര ഡേ, വൈ എസ് മൂൽക്കി, ഷിബാസ് ബാനർജി, രജനീകാന്ത സെൻ, രബീന്ദ്രനാഥ് ടാഗോർ, അതുൽ പ്രസാദ് സെൻ, ജ്യോതീന്ദ്രനാഥ് ടാഗോർ, ദ്വിജേന്ദ്രലാൽ റോയ്.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ, അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: എന്റെ പേര് രവീഷ്, താമസം കൊച്ചി, ഫോർട്ട് കൊച്ചി എന്നാണ് ഞാൻ വരുന്നത്. ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ചിലപ്പോ ചെറിയ ചെറിയ ടാലൻസ് ഉള്ള കുറേ പേരുണ്ടാകും, ചിലപ്പോൾ നന്നായിട്ട് പാടുന്നവരാകാം, ചിലപ്പോൾ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരാകാം. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടാവും, അവർക്ക് കുറേ ഹിഡൻ ടാലൻസ് ഉണ്ടാവും, അവരതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ മൂളി പാട്ട് പാടി ഒതുക്കിയിരിക്കുക. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. ഒരു മണിക്കൂർ കാര്യമേ ഉള്ളൂ ഇവിടെ വന്ന് നിങ്ങളുടെ ലൈക്ക് ഫുൾ അങ്ങ് എന്തുവാ എല്ലാം മറന്ന് നിങ്ങളുടെ ഫുള്ള് പണ്ടത്തെ ഓരോ കഴിവുകളും എന്താണെങ്കിലും പാട്ടാണെങ്കിലും ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ ഒരു വലിയൊരു ചാൻസ് ആയത്. കേൾക്കുന്ന ആർക്കെങ്കിലും ഇതേപോലെ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കാം.
1: അതെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി ഇന്ന് കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിന്റെ പ്രാരംഭ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരളി വരിശകൾ, മധ്യസ്ഥായി വരിശകൾ, ജണ്ഡവരിശ, വക്രജണ്ഡ വരിശകൾ തുടങ്ങി നമ്മൾ അഭ്യസിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സപ്തതാള അലങ്കാരങ്ങളിൽ നമ്മൾ പാടുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 താളം, ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം എന്നീ 3 താളങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ചെമ്പതാളം. ചെമ്പതാളത്തിൻ്റെ അംഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലഘു, അനുദ്രുതം, ദ്രുതം എന്നീ 3 അംഗങ്ങളാണ് ചെമ്പതാളത്തിനുള്ളത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ചെമ്പതാളത്തിന് മിശ്രജാതി ആണ്. മിശ്രം എന്ന് പറയുമ്പോൾ 7 ഒരടിയും 6 വിരലുകൾ എണ്ണി വരുമ്പോൾ മിശ്രജാതിയാകും. ടോട്ടൽ 7 വരും. ഒരടി കഴിഞ്ഞ് 6 വിരലുകൾ, 1, 2, 3, 4, 5, 6, 7 ഇത്രയും ലഘുവാണ്. അതിനുശേഷം അനുദ്രുതം വരും. അനുദ്രുതം എന്ന് പറഞ്ഞാൽ ഒരടി മാത്രം. അതിനുശേഷം ദ്രുതം, അടിയും വീശും. ലഘു, അനുദ്രുതം, ദ്രുതം എങ്ങനെയാണ് ചെമ്പതാളത്തിൻ്റെ അംഗങ്ങൾ? മിശ്രജാതി ചെമ്പതാളത്തിലാണ് നമ്മൾ ഇന്ന് പാടുന്നത്. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്നിവിടെ പഠനത്തിനായി എത്തിയിരിക്കുന്നത് കടവന്ത്രയിലുള്ള ഗായത്രി, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, കലൂരുള്ള ഐശ്വര്യ, എരമല്ലൂരുള്ള ആഗി, കങ്കരപ്പടിയിലുള്ള അന്നാമറിയ, പുനലൂരുള്ള ജെറുഷ എന്നിവരാണ്. സപ്തതാള അലങ്കാരത്തിലെ

ഇനി രണ്ടാം കാലം പാടുമ്പോൾ ഒരടിയിൽ രണ്ട് സ്വരങ്ങൾ വരും. ഈ അലങ്കാരത്തിലെ രണ്ട് വരികൾ ചേരുമ്പോഴാണ് ഒരു താളവട്ടം പൂർത്തിയാകുന്നത്.

ഇനി നാലാം കാലം പാടുമ്പോൾ ഒരടി എട്ട് സ്വരങ്ങൾ വരും. സരിഗ സരി സരി ഗമ രി ഗമ രി ഗ രി ഗമ പ ഗമ പ ഗമ ഗമ പ ദ മ പ ദ മ പ മ പ ദ നി പ ദ നി പ ദ പ ദ നി സ സ നി ദ സ നി സ നി ദ പ നി ദ പ നി ദ നി ദ പ മ ദ പ മ ദ പ ദ പ മ ഗ. ഇത്രയും വരികൾ ചേരുമ്പോഴാണ് ഒരു താളവട്ടമാകുന്നത്. പാടിക്കോളൂ.

നാല് പ്രാവശ്യം ഈ വരിശകൾ മൊത്തം പാടുമ്പോഴേ താളത്തിൽ ക്രമീകരിച്ച് വരികയുള്ളൂ. അടുത്തതായി നമുക്ക് ത്രിപുട താളമാണ് പഠിക്കാനുള്ളത്. ത്രിപുട താളത്തിൻ്റെ അംഗങ്ങൾ ലഘു, ദ്രുതം, ദ്രുതം. ലഘു തിസ്ര ജാതിയാണ്. അപ്പോൾ നമ്മൾ ഒരടിയടിച്ച ശേഷം രണ്ട് വിരലെണ്ണുക, അപ്പം മൊത്തം മൂന്ന് ആകും, തിസ്ര ജാതിയാകും. തിസ്ര ജാതി ത്രിപുട താളം 1 2 3, അതിനുശേഷം രണ്ട് ദ്രുതം 1 2 1 2. അപ്പൊ ടോട്ടൽ 7 അക്ഷരങ്ങൾ ഉണ്ടാകും ത്രിപുട താളം.

സപ്തതാളങ്ങളുടെ പഠനമാണ് ഈ അലങ്കാരത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായും താളമിട്ട് തന്നെ ഈ അലങ്കാരങ്ങൾ പാടാൻ ശ്രമിക്കുക. താളമുറയ്ക്കാൻ വേണ്ടിയാണ് ഈ അലങ്കാരത്തിൻ്റെ പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി രണ്ട് അലങ്കാരങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: തൂ ഹീ റാണി.